0: പീസ് ഖുർആൻ റേഡിയോയിലെ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അങ്കബൂത്ത് 56 മുതൽ 59 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം കാരെ ഷെയ്ഖ് അബ്ദുൽ അസീസ് അൽ ഹക്കമി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: أعوذ بالله من الشيطان الرجيم.

ക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് 2026 സെപ്റ്റംബർ 20, ഹിജ്റ വർഷം 1448, റബീഉൽ ആഖിർ 8, പീസ് ഖുർആൻ റേഡിയോ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യേകം സ്വാഗതമോതുകയാണ്. പക്ഷികളുടെ കളിചിരിയും പുലരിയുടെ കുളിരും പരക്കുമ്പോൾ പ്രകൃതി പോലും സൃഷ്ടാവിനെ സ്തുതിക്കുന്ന ഈ വേളയിൽ മനസ്സിന് കുളിർമയേകുന്ന വിശുദ്ധ ഖുർആൻ വചനങ്ങളിലേക്ക്, അതിൻ്റെ ഓരങ്ങളിലേക്ക് നാം സഞ്ചരിക്കുകയാണ്. ഒരു പുതിയ പകൽ കൂടി നമുക്ക് സമ്മാനിക്കപ്പെട്ടപ്പോൾ ആ നാഥൻ്റെ വചനങ്ങൾ കേട്ട് നമ്മുടെ മനസ്സും പ്രകാശപൂരിതമാകട്ടെ. പീസ് ഖുർആൻ റേഡിയോ പ്രഭാത പ്രക്ഷേപണ പരിപാടികളിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമോതുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ സൂറത്തു ആല ഇമ്രാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

നമ്മൾ ഇതുവരെ കേട്ടത് തൻസീൽ. സൂറത്തു ആല ഇമ്രാൻ 32 മുതൽ അവസാനം വരെയും സൂറത്തു നിസാ ആദ്യം മുതൽ 73 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷെ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ ഭരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചിലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകളെ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കി തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: റാഹിമീം.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109. വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ക്ലാസുകളാണ് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന ഓരോ ആയത്തുകളും കൃത്യമായി പാരായണം ചെയ്യുകയും പല ആവൃത്തി പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവ മറന്നുപോകാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആയത്തുകൾ തീർച്ചയായും നമുക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപാഠമാക്കാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
3: أعوذ بالله من الشيطان الرجيم

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരിയുകളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
3: തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സൂറത്തുൽ ബഖറയാണ് ഇപ്പോൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാരായണം ഒരു അധ്യാപകന്റെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന അതേ രൂപത്തിൽ പാരായണം നിർവഹിക്കപ്പെടുന്ന സമയങ്ങളിൽ കൂടെ ഓതാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടുകയാണ്. സൂറത്തുൽ ബഖറ 108 മുതൽ 112 വരെ വചനങ്ങൾ ഇപ്പോൾ നമുക്ക് പഠിക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.

0: അറുപത്തിയൊന്നാം അധ്യായം സൂറത്തു സുഫിന്റെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി അബൂബക്കർ അഷ്ഷത്തിരി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അതിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്ന സൂറത്ത് സൂറത്തു നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
3: വചനം 13. വാക്കർത്ഥം: മാലക്കും, നിങ്ങൾക്കെന്താണ്? ലാ തർജൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കരുതുന്നില്ല. ലില്ലാഹി, അല്ലാഹുവിന്. വഖാറാ, ഒരു മഹത്വം, ഗൗരവം, സഹനം.
4: മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ,
3: ജനങ്ങളെ, നിങ്ങൾക്കെന്താണ്? നിങ്ങൾ അല്ലാഹുവിന് ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നില്ലേ? വചനം 14. വാക്കർത്ഥം: വഖദ് ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അത്വാറ, പല ദശകളായി, ഘട്ടങ്ങളായി.
4: വഖദ് ഖലഖക്കും അത്വാറാ,
3: അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ. 13-14 വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്ക് പോലും വളരെ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നിങ്ങളെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവന് യാതൊരു മഹത്വവും ഗൗരവവും ഉള്ളതായി ഗണിക്കുന്നില്ല. ഇത് എന്തൊരാശ്ചര്യമാണ് എന്ന് സാരം. ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, അപൂർണമായ മനുഷ്യരൂപം, പൂർണമായ മനുഷ്യരൂപം എന്നിങ്ങനെ ഗർഭാശയത്തിൽ വച്ച് പല ദശകളെയും തരണം ചെയ്ത ശേഷമാണല്ലോ മനുഷ്യൻ ഒരു ശിശുവായി പിറക്കുന്നത്. പിന്നീടാണെങ്കിൽ ശൈശവം, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം ആദിയായ അവസ്ഥകളും സംഭവിക്കുന്നു. ആധുനിക ഗർഭശാസ്ത്ര വിദഗ്ധന്മാർ ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത ദശകളെപ്പറ്റി വേറെ രൂപത്തിലും വിവരിക്കാറുണ്ട്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ളവർക്കും ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവർക്കും അതൊന്നും പരിചിതമല്ലാത്ത സ്ഥിതിക്കും ഖുർആനിൽ ഗർഭദശകളെക്കുറിച്ച് പ്രസ്താവിക്കാറുള്ള പ്രസ്താവനകൾ പരിശോധിക്കുമ്പോഴും അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കപ്പെട്ട ആ വിവരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതേസമയത്ത് പല ദശകളായി അത്വാറ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയിൽ മനുഷ്യസൃഷ്ടിയിൽ സംഭവിക്കുന്ന എല്ലാവിധ ദശാമാറ്റങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സ്വന്തം ദേഹങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ സാക്ഷീകരിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ച ശേഷം ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. വചനം 15. വാക്കർത്ഥം: അലം തറൗ, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖ, എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അല്ലാഹു, അല്ലാഹു. സബ സമാവാത്തിൻ, 7 ആകാശങ്ങളെ. ത്വിബാഖ, അടുക്കായി, തട്ടുതട്ടായി.
4: അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാത്തിൻ ത്വിബാഖ,
3: നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഒന്നൊന്നിനുമീതെ അടുക്കുകളായ നിലയിൽ അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 16. വാക്കർത്ഥം: വജഅലൽ ഖമറ, ചന്ദ്രനെ ആക്കുകയും ചെയ്തു.
5: ഫീഹിന്ന അവയിൽ, നൂറൻ ഒരു പ്രകാശം വെളിച്ചം, വജഅല ശംസ സൂര്യനെ ആക്കുകയും ചെയ്തു, സിറാജ ഒരു വിളക്ക്,
4: وجعل القمر فيهن نورا وجعل الشمس سراجا
5: അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു. വചനം 17 വാക്കർത്ഥം. വല്ലാഹു, അല്ലാഹു, അംബതകും നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, നിങ്ങളെ മുളപ്പിച്ചു, ഉത്ഭവിപ്പിച്ചു, മിനൽ അർദി ഭൂമിയിൽ നിന്ന്, നബാതൻ ഒരു ഉൽപാദനം ആയിട്ട്, ഒരു മുളയായിട്ട്.
4: വല്ലാഹു അംബതകും മിനൽ അർദി നബാത,
5: അല്ലാഹു തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം ഉൽപാദിപ്പിച്ചിരിക്കുന്നു. വചനം 18 വാക്കർത്ഥം. ثم يعيدكم, പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു, മടക്കുന്നു, فيها അതിൽ, ويخرجكم നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു, إخراج ഒരു പുറത്തു വരുത്തൽ,
4: ثم يعيدكم فيها ويخرجكم إخراج
5: പിന്നീട് നിങ്ങളെ അതിൽ വീണ്ടും മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തുവരുത്തൽ വരുത്തുകയും ചെയ്യുന്നു. 15 മുതൽ 18 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അടുക്കുകളായ 7 ആകാശങ്ങൾ, സബ സമാവാതിൻ തിബാഖ എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് സൂറത്തു മുൽക്ക് 3 വചനത്തിൻ്റെ വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ. അതാകട്ടെ, സൂര്യന്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതുമാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും സൂര്യനെ വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആന്റെ ഒരു സവിശേഷതയാണല്ലോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നതുപോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മനുഷ്യപിതാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഒന്നാമത്തെ ആ മനുഷ്യച്ചെടിയിൽ നിന്ന് പെരുകിയുണ്ടായതാണല്ലോ ഈ കോടാനുകോടി മനുഷ്യർ. ഇനി ഓരോരുവനെ സംബന്ധിച്ചു നോക്കുക. ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവൻ്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും അവ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത എന്നുള്ള 17 വചനത്തിന് അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ചില പുത്തൻ ചിന്താഗതിക്കാർ അർത്ഥം നൽകിക്കാണുന്നു. ഈ അർത്ഥത്തെ ആധാരമാക്കി ഡാർവിൻ്റെ പരിണാമവാദത്തിന് ഖുർആന്റെ സാക്ഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിച്ചും കാണുന്നു. അഥവാ മനുഷ്യനൊരു കാലത്ത് സസ്യമായിരുന്നുവെന്നും ക്രമേണ പരിഷ്കരിച്ചു പരിഷ്കരിച്ചു മനുഷ്യരൂപത്തിലെത്തിയതാണെന്നുമാണ് ഈ സമർത്ഥനം. ഖുർആന്റെ പ്രസ്താവനകൾക്കും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധമായ ഈ സിദ്ധാന്തത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ശാസ്ത്ര പണ്ഡിതന്മാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഓരോ കാലത്തും പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ന്യായീകരണമുണ്ടാക്കുവാൻ മുതിരുന്നത് ചില ആധുനിക പണ്ഡിതന്മാർ ഇന്നൊരു പരിഷ്കാരമാക്കിയിരിക്കുകയാണല്ലോ. അംബത എന്ന ക്രിയക്ക് മുളപ്പിച്ചു ഉൽപ്പാദിപ്പിച്ചു എന്നും നബാതുൻ എന്ന പദത്തിന് മുള, ചെടി, ഉൽപ്പാദനം എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല. അക്കാരണത്താൽ ഈ പുതിയ അർത്ഥം വകവെക്കുവാൻ തരമില്ല. ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തു ആലിമ്രാൻ 37 വചനത്തിൽ അള്ളാഹു മറിയം അലൈഹിസ്സലാമയെ പറ്റി പ്രസ്താവിച്ചത് നോക്കുക. അള്ളാഹു അവളെ നല്ലതായ ഒരു ഉൽപാദനം ഉൽപാദിപ്പിക്കുകയും അവളെ സക്കരിയാക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതായത്, മറിയമിന്റെ ഉത്ഭവവും വളർച്ചയും അള്ളാഹു നല്ല നിലയിലാക്കുകയും അവരുടെ രക്ഷാകർത്തൃത്വം സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. ഇക്കൂട്ടർ കൽപ്പിച്ച അർത്ഥപ്രകാരമാണെങ്കിൽ ഇതിന് അള്ളാഹു അവളെ ഒരു നല്ല സസ്യമാക്കി മുളപ്പിച്ചു എന്ന് അർത്ഥം പറയണമല്ലോ. അഥവാ മറിയം ആദ്യം ഒരു ചെടിയായിരുന്നുവെന്നും പിന്നീട് മനുഷ്യരൂപത്തിലായെന്നും അനന്തരം സക്കരിയ നബിയെ ഏൽപ്പിച്ചുവെന്നും ഇതിന് വ്യാഖ്യാനവും നൽകേണ്ടി വരും. കഷ്ടം. ഇത്രയും അപലപനീയവും ബാലിശവുമായ പുതിയ അർത്ഥ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ഖുർആന്റെ പേരിൽ എന്തും പറയുവാൻ ധൈര്യം

0: തന്നെ ചെയ്യും, അതത്രേ പുനരുദ്ധാനം. ഇതിലെന്താണ് ഇത്ര അസാംഗത്യം? ഒന്നുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
2: أعوذ بالله من الشيطان الرجيم
3: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: الشيطان الرجيم بسم الله الرحمن الرحيم.

0: كسبتم ولا تسألون عما كانوا يعملون.
1: മധുരം ഖുർആൻ. നാം കേൾക്കുന്നത് സൂറത്തു ദുഖാൻ 38 മുതൽ 59 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഹാതിം അൽ മലിക്കി.
2: أعوذ بالله من الشيطان الرجيم.
3: وما خلقنا السماء

0: നിങ്ങൾ കേട്ടത് മധുരം ഖുർആൻ. മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 16-ാം അധ്യായമായ സൂറത്തു നഹ്ലിലെ 14 മുതൽ 34 വരെയുള്ള വചനങ്ങളാണ് ഷെയ്ഖ് സലാഹ് അൽബുദൈർ പാരായണം ചെയ്തത്.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം സൂറത്തു സുമർ 9 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ് മധുരം ഖുർആനിൽ നാം കാതോർത്തത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

ഇസ്രായീല. ഇവിടെ യ ബനീ എന്ന മദ്ദ് മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യ ബനീ യ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്ഖുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീലദ്ഖുറു കൂട്ടിയോതുമ്പോൾ ഇസ്രായീലദ്ഖുറു. അപ്പോൾ ഉദ്ഖുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫതഹാണ്, നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നീ, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചിരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ വത്തഖൂ, തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന്, ഇത് ഗാം ബിഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇത് ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇത് ഗാംബിഗുന്ന ഷൈ ഔ വല. വല യുഖ്ബലു മിൻഹ അദ്ലു വല അദ്ല, ദാലിന് സുക്കൂൻ ഖൽഖല ചെയ്യണം, ശരിക്കും കേൾക്കണം. അദ്ലു വല, മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ഗാംബിഗുന്ന عدل ولا تنفعها تنفعها نون ساكنه كشاشم فاء اخفاء بغنه افكتما كما نكنم تنفعها عين هاء مخرجه صدق عين തൊണ്ടയുടെ മധ്യഭാഗം ഹ തൊണ്ടയുടെ താഴെ ഭാഗം تنفعها شفاعه ولا ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതും വല വലഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാം ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഗുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല, ബാഇന് സുക്കൂന്, ദാലിന് കസ്ര, വഇദി ദാലിന് കസ്ര, പിന്നെ സുക്കൂനാണ് ബാഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻബീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, വ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ശദ്ദ് മണിക്കണം, നൂന്നിന് ശദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ് മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال اني جاعلك للناس للناس نون مشدد غنه نون شدند മണിക്കണം اماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം اماما قال ومن ذريتي ساكنا نون ششم ذال اخفا بغنه افكتماكي മണിക്കണം ومن ذريتي اني ذريتي راء شدند എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി, ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല, ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല വ അഹ്ദി വ അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും. പിന്നെ അതങ്ങ് കുറയും. പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
3: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു. അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്. 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീബ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിന്റെ എല്ലാം, ഇതിന്റെ ആശയവും ഇതിന്റെ ക്രോഡീകരണവും ഇതിന്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

പീസ് ഖുർആൻ റേഡിയോ. ശ്രോതാക്കൾ ഇനി ശ്രദ്ധിക്കുന്നത് മനഃപാഠം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ ഉതകുന്ന രൂപത്തിൽ ഓരോ ദിവസവും നാം മനഃപാഠം പ്രോഗ്രാമിലൂടെ പാരായണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഓതിപ്പഠിക്കാനും കഴിയുമെങ്കിൽ അവ മനഃപാഠമാക്കാനുമുള്ള ശ്രമമുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 533 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽഗാമിദി.

0: മാഷാ ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപ്പാഠം വിശുദ്ധ ഖുർആനിലെ 533 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷേഖ് സഅദ് അൽ ഖാമിദി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ നമസ്കാര സമയങ്ങളിൽ നിർവഹിക്കുന്ന പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്ന് ഫജ്ർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തുൽ അൻആമിലെ 22 മുതൽ 45 വരെ വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അഷ്ഷേഖ് വലീദു ശംസാൻ പാരായണം നിർവഹിച്ച സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളിലെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം

يستأذون عنه، وإن يهلكون إلا أنفسهم وما يشعرون.

بل بدا لهم ما كانوا يخفون من قبل

يضلله ومن يشأ يجعله على صراط مستقيم قل أرأيت

0: والحمد لله رب العالمين.
1: മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് വലീദ് ഷംസാൻ.

0: أحد.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
2: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 77 മുതൽ 101 കൂടി വചനങ്ങളാണ് ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഖാസിം ഫാദേൽ.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തു ശുഅറായിലെ 69 മുതൽ 83 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ.
1: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷ്ഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ ഔസി.
1: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: على مر الزمان تألقا وأضاء للدنيا طريقا.
4: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ

പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാഫാത്ത് 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ പഠനമാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലല്ലാലിമീൻ وأصلي وأسلم على خير خلقه محمد وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم وترك

സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 108, 109, 110, 111 എന്നീ വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 107-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. 108-ാമത്തെ വചനം വതറഖ്ന, നാം ബാക്കിയാക്കുകയും ചെയ്തു. അലൈഹി, അദ്ദേഹത്തിൻ്റെ മേൽ, ഫിൽ ആഖിരീൻ, പിന്നീടുള്ളവരിൽ, പിന്നീടുള്ളവരിൽ അഥവാ ഭാവി തലമുറകളിൽ അദ്ദേഹത്തിൻ്റെ മേൽ നാം സൽകീർത്തി ബാക്കിയാക്കുകയും ചെയ്തു. ഐ അബഖൈന അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ സൽകീർത്തി, നല്ല പേര് പിന്നീടുള്ളവരിൽ നാം ബാക്കിയാക്കി. സനാഅൻ ഹസനൻ, നല്ല പുകഴ്ത്തൽ. ലോകത്ത് എല്ലാ മതക്കാരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹത്തെക്കുറിച്ച് വികലമായ വിശ്വാസങ്ങൾ ആളുകൾ വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കിടയിലും സുസമ്മതനായ ഒരു പേരാകുന്നു ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടേത്. മക്കയിലെ മുശ്രിക്കുകൾ പോലും തങ്ങൾ ഇബ്രാഹീമീ മില്ലത്തിലാണെന്ന് അവകാശപ്പെട്ടിരുന്നു. അതേപോലെ തന്നെ ലോകത്ത് പല മതവിഭാഗങ്ങളും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പൈതൃകം, അദ്ദേഹത്തിൻ്റെ പിൻഗാമിത്വം അവർ അവകാശപ്പെടുന്നു. ഏതായിരുന്നാലും ലോകത്ത് ആ നാമം അത് പുകഴ്ത്തപ്പെടുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വഅബഖൈന ലിഇബ്രാഹീമ സനാഅ ഹസന, ഇബ്രാഹീം നബിയുടെ നല്ല പേര് നാം ബാക്കിയാക്കി.

0: ഫിൽ ഉമമി ബഅദ, അദ്ദേഹത്തിന് ശേഷമുള്ള സമൂഹങ്ങളിൽ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും ഈ സൂറത്തിൽ തന്നെ ഇതേ വചനം അല്ലാഹു പ്രയോഗിച്ചിരിക്കുന്നു. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിൻ്റെ മേൽ സൽകീർത്തി നാം പിൽക്കാലക്കാരിൽ ബാക്കിയാക്കി, ഉപേക്ഷിച്ചു. സൂറത്ത് സ്വാഫാത്തിലെ 78-ാമത്തെ ഈ വചനത്തിൽ നൂഹ് നബിയെക്കുറിച്ചാണ് അല്ലാഹു ഈ നിലയിൽ പരാമർശിച്ചത്. ലോകത്ത് തൗഹീദിനു വേണ്ടി, അല്ലാഹുവിൻ്റെ ഏകത്വം പ്രബോധനം ചെയ്യാൻ വേണ്ടി, അതേപോലെ തന്നെ ഷിർക്കിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചും ഷിർക്ക് ചെയ്യുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ചും, അവർ അപകടകരമായ അവസ്ഥയിലേക്കാണ് ചെന്നെത്തുക എന്നതും സമൂഹത്തെ ബോധവൽക്കരിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച രണ്ടു പ്രവാചകന്മാരാണല്ലോ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയും അതേപോലെ തന്നെ ഖലീലുല്ലാഹി ഇബ്രാഹീം അലൈഹിസ്സലാത്തു വസ്സലാമിയും. ഇന്നും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും ചൊല്ലുന്ന ആളുകൾ പോലും ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആദർശം പൂർണ്ണമായി അനുധാവനം ചെയ്യാൻ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ വൈമനസ്യം കാണിക്കുന്നവരാണ്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞു, സൂറത്തുൽ മുംതഹനയിൽ കാണാം, നിങ്ങൾക്ക് ഇബ്രാഹീം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും പറഞ്ഞു, ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബ്ദൂന മിൻ ദൂനില്ലാ, ഞങ്ങൾ നിങ്ങളിൽ നിന്നും അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും ഒഴിവാകുന്നു. മാത്രമല്ല, ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നതുവരെ നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ ശത്രുത പ്രകടമാകുന്നു. യഥാർത്ഥത്തിൽ ലോകത്ത് നിയുക്തരായ അമ്പിയാക്കന്മാരെല്ലാം അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിക്കുവാൻ, കലർപ്പില്ലാത്ത തൗഹീദിലേക്ക് ക്ഷണിക്കുവാൻ നിയുക്തരായവരാണ്. ആ പ്രവാചകന്മാരുടെ പിൻഗാമിത്വം അവകാശപ്പെടുന്ന മുസ്ലീങ്ങളായ സഹോദരന്മാർ പോലും അല്ലാഹുവല്ലാത്ത ആളുകളിലേക്ക്, അല്ലാഹുവിന് മാത്രം അർഹിക്കുന്ന ഇബാദത്തിൻ്റെ അംശങ്ങൾ വകവച്ചു കൊടുക്കുമ്പോൾ, പ്രാർത്ഥനയാകട്ടെ നേർച്ചയാകട്ടെ അതേപോലെയുള്ള ഇബാദത്തിൻ്റെ അംശങ്ങൾ അവർക്ക് വകവച്ചു കൊടുക്കുമ്പോൾ, അത് ഇബ്രാഹീമി മില്ലത്തിന് കടകവിരുദ്ധമാകുന്നു. തങ്ങൾ ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, സഹായം തേടുന്നുവെങ്കിൽ, അവരാരും അല്ലാഹുവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അല്ലാഹു കൊടുത്ത കഴിവുകൊണ്ട് അവർ ഞങ്ങളെ സഹായിക്കും, അനുഗ്രഹിക്കും എന്നു മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ എന്നൊക്കെയുള്ള മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തൗഹീദിനെ കീഴ്മേൽ മറിക്കുന്ന, ഷിർക്കും തൗഹീദും കൂട്ടിക്കുഴക്കുന്ന അത്തരത്തിലുള്ള സഹോദരങ്ങൾ ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ശുദ്ധ തൗഹീദിൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ അലംഭാവമാണ് കാണിക്കുന്നത്. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, പിൽക്കാലക്കാരിൽ അദ്ദേഹത്തിൻ്റെ സൽകീർത്തി നാം അവശേഷിപ്പിക്കും. തുടർന്ന് പറയുന്നു, സലാമുൻ അലാ ഇബ്രാഹീം, സലാമുൻ സമാധാനം, ശാന്തി, അലാ ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ മേൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹീം നബിയുടെ സൽകീർത്തി പിൽക്കാലക്കാരിൽ ഉപേക്ഷിക്കും, അവശേഷിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ ചില തഫ്സീറുകളിൽ പറഞ്ഞത് ഈ കാര്യമാകുന്നു, അഥവാ അദ്ദേഹത്തിൻ്റെ മേൽ സമാധാന ശാന്തി എല്ലാവരാലും പറയപ്പെടും. വസലാമൻ ഫിൽ ആഖിരീൻ സനാഅൻ ഹസനൻ യുസ്ന അലൈഹി ബിമാ ഹസല മിൻഹു മിനദ്ദഅവതി ഇലല്ലാഹ്, അല്ലാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ക്ഷണിച്ചു എന്ന കാരണത്താൽ. വസ്സബ്രി അലൽ ബലാ ഇല്ലദി ഹസല ലഹു ബിഗൈരി ഇഖ്തിയാരിഹി വസ്സബ്രി അലൽ ബലാ ഇല്ലദി ഹസല ലഹു ബിഖ്തിയാരിഹി, താൻ അല്ലാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചതിൻ്റെ പേരിൽ തൗഹീദിന്റെ മഹത്വവും ഷിർക്കിന്റെ ഗുരുതരാവസ്ഥയും സമൂഹത്തെ ബോധ്യപ്പെടുത്തിയതിന്റെ പേരിൽ ആ സമൂഹം തനിക്കേൽപ്പിച്ച കടുത്ത ശിക്ഷകൾ അത് ഏറ്റുവാങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹം ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് മുമ്പിൽ പതറാതെ ക്ഷമ കൈക്കൊണ്ടു എന്നതിനാലും ആ പ്രവാചകൻ എല്ലാവരാലും പുകഴ്ത്തപ്പെടും. നമുക്കറിയാം, സൂറത്തുൽ അംബിയയിലെ 68-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ ആരാധിക്കുന്ന ആരാധ്യവസ്തുക്കൾ ആരാധന അർഹിക്കുന്നവരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അവക്കൊന്നും സഹായം ചെയ്യാനോ ഉപദ്രവമേൽപ്പിക്കാനോ കാണാനോ കേൾക്കാനോ കഴിയില്ല എന്നും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവയെ നശിപ്പിച്ചതിനു ശേഷം അവർ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു. അതാണ് ആ വചനത്തിൽ പറയുന്നത്, ഹരിഖൂഹു വൻസുറൂ ആലിഹതകും, നിങ്ങൾ അവനെ കരിച്ചു കളയുവീൻ, നിങ്ങളുടെ ആരാധ്യന്മാരെ സഹായിക്കുവീൻ. ഈ നിലയിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തന രംഗത്ത് കടുത്ത പരീക്ഷണത്തിന് മുമ്പിൽ ക്ഷമ കൈക്കൊണ്ടു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് മുമ്പിലും പതറാതെ അദ്ദേഹം പിടിച്ചു നിന്നു. ഈ നിലയിൽ ലോകത്ത് എല്ലാവർക്കിടയിലും പുകഴ്ത്തപ്പെട്ട ഒരു പ്രവാചകനാകുന്നു അദ്ദേഹം. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, സലാമുൻ അലാ ഇബ്രാഹീം, ഇബ്രാഹീമിൻ്റെ മേൽ സമാധാനം. തുടർന്ന് ആ പ്രവാചകനെക്കുറിച്ച് തന്നെ പറയുന്നു, ആ പ്രവാചകന് കൊടുത്ത അള്ളാഹു ചെയ്ത അനുഗ്രഹവും പ്രതിഫലവും എടുത്തു പറഞ്ഞതിനു ശേഷം, കദാലിക നജ്സി, അപ്രകാരം നാം പ്രതിഫലം നൽകുന്നു, അൽ മുഹ്സിനീൻ, സുഹൃദം പ്രവർത്തിക്കുന്ന ആളുകൾക്ക്. ഈ വചനം ഇതിനു മുമ്പും അള്ളാഹു എടുത്തു പറഞ്ഞ കാര്യമാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ സന്നദ്ധരാകുന്ന, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം നൽകും. ഇബ്രാഹിം നബിയെപ്പോലെ അദ്ദേഹം കാണിച്ച ക്ഷമ, ആരൊക്കെ ആ മാർഗം അവലംബിച്ചുകൊണ്ട് ക്ഷമിക്കാൻ സന്നദ്ധരാകുന്നുവോ അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ പ്രതിഫലം പ്രതീക്ഷിക്കാം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഫഖത് അൽ ഉമമു അലസ്സനാഇ അലൈഹി വഅലാ അല്ലാ യുആബ്, എല്ലാ സമൂഹങ്ങളും ഇബ്രാഹിം നബിയെ പുകഴ്ത്തുന്ന കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചവരാണ്. അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ആരും സന്നദ്ധരായിട്ടില്ല. വലിഹാദ ഖാൽ സലാമുൻ അലാ ഇബ്രാഹീം, അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹീമിൻ്റെ മേൽ സമാധാനം എന്ന് പറഞ്ഞത്. മാത്രമല്ല, സ്വഹീഹായ ഹദീസിൽ കാണാം, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അത്തഹിയാത്തിൽ തശഹുദിൽ നാം ഓരോരുത്തരും ദുആ ചെയ്യാറുണ്ട്, സലാം പറയാറുണ്ട്. അസ്സലാമു അലൈന, നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സദുവൃത്തരായ അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ മേലും. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക്കും ഇദാ ഫഅൽതും ദാലിക്, നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ ഫഖദ് സല്ലംതും, അതുവഴി നിങ്ങൾ സലാം പറഞ്ഞിരിക്കുന്നു. അലാ കുല്ലി അബ്ദിൻ സാലിഹിൻ, എല്ലാ സദുവൃത്തരായ ദാസന്മാർക്കും. ഫിസ്സമാഇ വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള, നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ തശഹുദിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ പേരിൽ സലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ സ്വാലിഹീങ്ങളുടെയും പേരിൽ. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യം, നമസ്കരിക്കുന്ന ഓരോ വിശ്വാസികളും നമുക്കു വേണ്ടി സലാം പറയുന്നുണ്ട് എന്നത് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പക്ഷേ ആ സലാം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വാലിഹ് എന്ന പദവിയിൽ നമ്മളും ഉൾപ്പെടണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ വചനം വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതിൽ മുഫസ്സിരീങ്ങൾ പറയുന്നു, റഗീബൻ ലിന്നാസ്, ജനങ്ങൾക്കുള്ള ആഗ്രഹം ജനിപ്പിക്കലാകുന്നു ഇത്. ഫിൽ ഇഹ്സാൻ, നന്മ പ്രവർത്തിക്കാൻ വേണ്ടി. ഒരു കാര്യം, പ്രത്യേകിച്ച് പ്രതിഫലാർഹമായ പുണ്യകരമായ ഒരു കാര്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുമ്പോൾ വിശ്വാസമുള്ള ആളുകളിൽ അത് പ്രചോദനമുളവാക്കും. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. ഫയുസ്തഫാദു മിൻഹ, ആ കേൾക്കുന്ന കാര്യത്തിൽ നിന്ന് അവർ ഗുണമെടുക്കും, അതാണതിൻ്റെ പൊരുൾ. എന്നതുപോലെ തന്നെ ഒരു തെറ്റായ അല്ലെങ്കിൽ ശിക്ഷയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, അത് ആവർത്തിക്കുമ്പോൾ അതും വിശ്വാസികളിൽ ഭയമുണ്ടാക്കാൻ, ആ തെറ്റുകളിൽ നിന്ന്, അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, ജാഗരൂകരാവാൻ അതവരെ പ്രേരിപ്പിക്കും. സൂറത്തുൽ മുർസലാത്തിൽ ഒരു വചനം അള്ളാഹു ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നത് കാണാം. വൈലു യൗമഇദിൽ മുഖദ്ദിബീൻ, അന്നേ ദിവസം നിഷേധിച്ചു തള്ളുന്നവർക്ക് നാശം. ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നതിലൂടെ വിശ്വാസികളെ ജാഗരൂകരാക്കുക എന്നൊരു ലക്ഷ്യം ഇതിലുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു എന്ന് പറയുന്നതിലൂടെ ഇഹ്സാൻ ചെയ്യാനുള്ളൊരു പ്രചോദനമാകുന്നു ആ ആവർത്തനമെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. തുടർന്ന് പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ, തീർച്ചയായും അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പരാമർശിച്ചപ്പോഴും ഇതേ സൂറത്തിൽ ഈ വചനം അല്ലാഹു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം വിശ്വാസികളായ നമ്മുടെ ദാസന്മാരിൽപ്പെട്ട ആളാകുന്നു എന്ന്. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്നഹു മിൻ ഇബാദിനൽ മുഅ്മിനീൻ അല്ലദീന അത്വാഉ അൽ ഉബൂദിയത ഹഖഹ, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്ന കാര്യത്തിൽ വളരെ ആത്മാർത്ഥത കാണിച്ച, അതിനെ യാഥാർത്ഥ്യമാക്കിയ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നു അദ്ദേഹം എന്നർത്ഥം. ഒരു വിശ്വാസി തൻ്റെ വിശ്വാസം യാഥാർത്ഥ്യമാക്കേണ്ടത് വിശ്വാസത്തിൻ്റെ താൽപ്പര്യപ്രകാരമുള്ള ജീവിതം നയിക്കുമ്പോഴാകുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് അവകാശപ്പെടുകയും വിശ്വാസിയിലുണ്ടാകേണ്ട മര്യാദകളോ ഗുണങ്ങളോ വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങളോ ജീവിതത്തിൽ കാണാതിരിക്കുകയോ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ വിശ്വാസം ആ മനുഷ്യന് ഉപകരിക്കുന്നതല്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസും ഒരു യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് വളരെ കൃത്യമായി പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. സൂറത്തുൽ ഹുജറാത്തിൽ കാണാം, ഇന്നമൽ മുഅ്മിനൂൻ, തീർച്ചയായും വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഇതാ ഈ പറയുന്ന ആളുകൾ മാത്രമാകുന്നു. അല്ലദീന ആമനു സുമ്മലം യർത്താബു, വിശ്വസിക്കുകയും പിന്നെ സംശയത്തിൽ അകപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ, അഥവാ അള്ളാഹുവിലും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും യഥാവിധി വിശ്വസിക്കുകയും ആ വിശ്വാസം അനുസരിച്ചുകൊണ്ടുതന്നെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം അത് യഥാർത്ഥമാണെന്ന് പറയാൻ സാധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചും പരാമർശിച്ച അവർ നമ്മളെ യഥാർത്ഥ വിശ്വാസികളായ അടിമകളിൽപ്പെട്ടവർ തന്നെയാകുന്നു എന്ന് പറഞ്ഞ ആ ഗണത്തിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ, വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങൾ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളെ കൃത്യമായ സോഴ്സിൽ നിന്നും പഠിച്ചെടുക്കാനുള്ള അവസരം, സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഒന്നുമില്ലാതെ കൃത്യമായ തഫ്സീറുകളിൽ നിന്നുള്ള പഠനം. ഇപ്പോൾ നാം കേട്ടത് സൂറത്തു സ്വാഫാത്തിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി, സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ 33-ാം അധ്യായം സൂറത്തുൽ അഹ്സാബ് 46 മുതൽ 73 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അലി ജബ്ബാർ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, അമാനി തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. നാം ഇന്ന് മനസ്സിലാക്കുവാൻ പോകുന്നത് സൂറത്തു മഅാരിജിൻ്റെ 36 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്.
2: വചനം 36, വാക്കർത്ഥം: ഫമാലില്ലദീന കഫറു, എന്നാൽ അവിശ്വസിച്ചവർക്കെന്താണ്? ഖിബലക, നിന്റെ മുമ്പിൽ, നേരെ അടുക്കൽ. മുഹ്തുഈന, കഴുത്തു നീട്ടി നോക്കി ബദ്ധപ്പെട്ടു വിരളിയെടുത്തു പാഞ്ഞുകൊണ്ടിരിക്കുന്നു.
3: ഫമാലില്ലദീന കഫറു ഖിബലക മുഹ്തുഈന,
2: എന്നാൽ അവിശ്വസിച്ചവർക്ക് എന്താണ്? അവർ നിന്റെ മുമ്പിൽ കഴുത്ത് നീട്ടി നോക്കി പാഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നു. വചനം 37, വാക്കർത്ഥം: അനിൽ യമീനി, വലതുഭാഗത്തുകൂടെ, വലത്തോട്ട്. വഅനിഷിമാലി, ഇടതുഭാഗത്തുകൂടെയും അഥവാ ഇടത്തോട്ടും. ഇസീൻ, കൂട്ടങ്ങളായിട്ട്, ചിതറിപ്പിരിഞ്ഞുകൊണ്ട്.
3: عَنِ الْيَمِينِ وَعَنِ الشِّمَالِ عِزِينَ,
2: വലത്തോട്ടും ഇടത്തോട്ടും കൂട്ടങ്ങളായി ചിതറിക്കൊണ്ട്. വചനം 38, വാക്കർത്ഥം: അയതുമാഉ, മോഹിക്കുന്നുവോ, ആശിക്കുന്നുവോ. കുല്ലും രിഇൻ, എല്ലാ മനുഷ്യനും, ഓരോ മനുഷ്യനും. മിൻഹും, അവരിൽ നിന്നുള്ള. അയ്യുദ്ഖല, അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്, പ്രവേശിപ്പിക്കപ്പെടുവാൻ. ജന്നത്തനഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ.

അവരിൽ എല്ലാ ഓരോ മനുഷ്യനും മോഹിക്കുന്നുണ്ടോ? സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തിൽ അവൻ പ്രവേശിപ്പിക്കപ്പെടുമെന്ന്. വചനം 39 വാക്കർത്ഥം: കല്ല, അതു വേണ്ട, അങ്ങനെയല്ല. ഇന്ന ഖലഖനാഹും, നിശ്ചയമായും നാം അവരെ സൃഷ്ടിച്ചിരിക്കുന്നു. മിമ്മാ യഅലമൂൻ, അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്ന്.

അതുവേണ്ട, അവരെ നാം അവർക്ക് അറിയാവുന്ന വസ്തുവിൽ നിന്നത്രേ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം 36 മുതൽ 39 വരെയുള്ളതിൻ്റെ വിശദീകരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ വെറുപ്പും അമർഷവും വെച്ചുകൊണ്ട് തുറിച്ചു നോക്കുക, അവിടുന്ന് പറയുന്ന കാര്യങ്ങളിൽ അസ്വസ്ഥരായി പ്രതിഷേധപൂർവം ഇടവും വലവും വിരളിയെടുത്തു പാഞ്ഞുപോവുക, ഇതെല്ലാം മക്കയിലെ മുശ്രിക്കുകളുടെ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളെക്കുറിച്ച് ഇവരൊക്കെ സ്വർഗത്തിൽ കടക്കുകയോ എന്ന് പരിഹാസത്തോടെ അവർ പറയുകയും ചെയ്യും. ഇങ്ങനെയുള്ള അവരുടെ ചെയ്തികളെയാണ് അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നത്. അവർ അവരുടെ വ്യാമോഹങ്ങളെല്ലാം അങ്ങ് വിട്ടേക്കട്ടെ, അതൊന്നും നടക്കുവാൻ പോകുന്നില്ല. അവർക്കറിയാമല്ലോ അവരുടെ ഉത്ഭവം എന്തിൽ നിന്നാണെന്ന്. അതെ, കേവലം നിന്ദ്യമായ ഒരു വെള്ളത്തുള്ളിയിൽ നിന്നാണത്. അപ്പോൾ ഉത്ഭവം കൊണ്ടും അവർ ഒരു പരിശുദ്ധ വർഗമൊന്നുമല്ല. സത്യവിശ്വാസവും സൽക്കർമ്മവും മാത്രമാണ് അല്ലാഹുവിങ്കൽ പരിശുദ്ധതയ്ക്കുള്ള ഉപാധികൾ. അതുകൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് അവർ മോഹിച്ചിട്ട് കാര്യമില്ല. അവരെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ അവരുടെ മേൽ വേണ്ട നടപടിയും എടുക്കുന്നതാകുന്നു എന്നൊക്കെയാണ് 39 വചനത്തിലെ ആ ചെറുവാക്യം മുഖേന അവരെ താക്കീതു ചെയ്യുന്നത്. വചനം 40, വാക്കർത്ഥം: ഫല ഉഖസിമു, എന്നാൽ ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിറബ്ബിൽ മഷാരിഖി, ഉദയസ്ഥാനങ്ങളുടെ റബ്ബിനെ കൊണ്ട്, വൽ മഗാരിബി, അസ്തമയസ്ഥാനങ്ങളുടെയും, ഇന്ന, നിശ്ചയമായും നാം, ലഖാദിറൂൻ, കഴിവുള്ളവർ തന്നെ.

എന്നാൽ ഉദയസ്ഥാനങ്ങളുടെയും അസ്തമയസ്ഥാനങ്ങളുടെയും റബ്ബിനെ കൊണ്ട് ഞാനിതാ സത്യം ചെയ്തു പറയുന്നു, നിശ്ചയമായും നാം കഴിവുള്ളവർ തന്നെയാണ്. വചനം 41. വാക്കർത്ഥം: അലാ അന്നുബദ്ദില, നാം പകരം കൊണ്ടുവരാൻ, ഖൈറം മിൻഹും, അവരെക്കാൾ ഉത്തമരായവരെ, വമാ നഹ്നു, നാം അല്ലതാനും, ബിമസ്ബൂഖീൻ, മുൻകടക്കപ്പെടുന്നവർ, പരാജയപ്പെടുത്തപ്പെടുന്നവർ.

0: അവരെക്കാൾ ഉത്തമമായവരെ അവർക്ക് പകരം കൊണ്ടുവരുവാൻ
1: നാം മുൻകടക്കപ്പെടുന്നവരല്ലതാനും അഥവാ പരാജയപ്പെട്ടു പോകുന്നവരുമല്ല. വചനം 40-41 എന്നിവയുടെ വിശദീകരണം. ലാ ഉഖ്സിമു എന്ന വാക്കിനെക്കുറിച്ച് സൂറത്തു വാഖിഅ 75 വചനത്തിലും ഉദയാസ്തമന സ്ഥാനങ്ങളെക്കുറിച്ച് സൂറത്തു സ്വാഫാത്ത് 5 വചനത്തിലും വിവരിച്ചത് ഓർക്കുക. ഈ അവിശ്വാസികളെയെല്ലാം അങ്ങ് നശിപ്പിച്ച് അവരെക്കാൾ ഉത്തമമായ ഒരു ജനതയെ രംഗത്തു വരുത്തുവാൻ അല്ലാഹുവിനൊരു പ്രയാസവുമില്ല. അവൻ അങ്ങനെ ചെയ്യുന്ന പക്ഷം അവനെ പിന്നോക്കമാക്കി പരാജയപ്പെടുത്തുവാൻ ആരുമില്ലതാനും. പക്ഷേ അല്ലാഹു അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ടാണ് അവരെ ഒഴിവാക്കി വിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞതിൻ്റെ സാരം. വചനം 42. വാക്കർത്ഥം: ഫദർഹും, ആകയാൽ നീ അവരെ വിട്ടേക്കുക. യഹൂദു, അവർ മുഴുകിക്കൊണ്ടിരിക്കട്ടെ. വയൽ അബു, കളിച്ചുകൊണ്ടുമിരിക്കട്ടെ. ഹത്തായുലാഖു, അവർ കണ്ടുമുട്ടുന്നതുവരേക്കും. യൗമഹും, അവരുടെ ദിവസത്തെ. അല്ലദീയു അദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്നതായ, താക്കീതു ചെയ്യപ്പെടുന്നതായ.

നബിയെ, ആകയാൽ നീ അവരെ വിട്ടേക്കുക. അവർ തോന്നിയ വാസത്തിൽ മുഴുകിയും കളിച്ചുകൊണ്ടുമിരിക്കട്ടെ. അവരോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന അഥവാ താക്കീതു ചെയ്യപ്പെടുന്ന അവരുടെ ആ ദിവസവുമായി അവർ കണ്ടുമുട്ടുന്നതുവരേക്കും. വചനം 43 വാക്കർത്ഥം: യൗമ യഹ്റുജൂന, അവർ പുറപ്പെടുന്ന ദിവസം. മിനൽ അജ്ദാഫി, കബറുകളിൽ നിന്ന്, ശവക്കുഴികളിൽ നിന്ന്. സിറാഅൻ, ബദ്ധപ്പെട്ട് വേഗതയുള്ളവരായി. കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെ. ഇലാ നുസുബിൻ, ഒരു നാട്ടക്കുറി, നാട്ടിയ കുറിയിലേക്ക്. യൂഫിദൂൻ, ധൃതിപ്പെട്ടുവരുന്ന, പാഞ്ഞുവരുന്ന എന്ന പോലെ.

അതായത് കബറുകളിൽ നിന്ന് അവർ ബദ്ധപ്പെട്ടവരായി പുറത്തുവരുന്ന ദിവസം അവർ ഒരു നാട്ടക്കുറിയിലേക്ക് ധൃതിപ്പെട്ടു വരുന്നതുപോലെയിരിക്കും. വചനം 44 വാക്കർത്ഥം ഖാഷിഅതൻ, താഴ്മ കാട്ടിക്കൊണ്ട്, വിനയം കാട്ടിക്കൊണ്ട്. അബ്സ്വാറുഹും, അവരുടെ ദൃഷ്ടികൾ, കണ്ണുകൾ. തർഹക്കുഹും, അവരെ ആവരണം ചെയ്യും, മൂടും, ബാധിക്കും. ദില്ലത്തുൻ, നിന്യത. ദാലിക, അത്. അതത്രേ അല്യൗം, ദിവസമാണ്, അഥവാ ദിവസം. അല്ലദീ കാനു യുഅദൂൻ, അവരോട് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന, താക്കീത് ചെയ്യപ്പെട്ടിരുന്ന.

0: അവരുടെ കണ്ണുകൾ വിനയപ്പെട്ട് താഴ്മ കാണിച്ചുകൊണ്ട് നിന്ദ്യത അവരെ ആവരണം ചെയ്യുന്നതാണ്. അതത്രേ അവരോട് വാഗ്ദത്തം അഥവാ താക്കീതു ചെയ്യപ്പെട്ടിരുന്ന ആ ദിവസം. വചനം 42 മുതൽ 44 വരെയുള്ളതിൻ്റെ വിശദീകരണം. ഖിയാമത്ത് നാളിലെ രണ്ടാമത്തെ കാഹളം ഊത്തിനെ തുടർന്ന് എല്ലാവരും കബറുകളിൽ നിന്ന് ഭയവിഹ്വലരായും കൊണ്ട് എഴുന്നേറ്റ് മഹ്ഷറിലേക്ക് ഓടിവരുന്നതിനെയാണ് ഒരു നാട്ടക്കുറിയെ ഉന്നം വച്ച് ധൃതിപ്പെട്ടു പാഞ്ഞുവരുമ്പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഊക്കും ധാർഷ്ട്യവുമെല്ലാം അവസാനിച്ച് അന്ന് അവരെല്ലാം താഴ്മയോടും വിനയത്തോടും കൂടി നിന്ദ്യമായ നിലയിൽ അവിടെ സമ്മേളിക്കും. ഇപ്പോൾ ഒരു വിധത്തിലും അവർ വഴങ്ങുന്നില്ലെങ്കിൽ തൽക്കാലം അവരെ അവരുടെ പാട്ടിന് വിട്ടേക്കുക എന്ന് താൽപ്പര്യം.
1: നാം ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം ശ്രവിച്ചത് സൂറത്തു മഅരിജിൻ്റെ 36 മുതൽ 44 വരെയുള്ള വചനങ്ങളാണ്.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്, തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താൽപ്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക. ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത്, ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പോൾ ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽ പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയ വസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

قال اجعلني على خزائن الأرض إني حفيظ عليم

قبل فالله خير حافظا وهو أرحم الراحمين.

ومن قبل ما فرطتم في يوسف فلن أبرح

الخصاب ويقول الذين كفروا لولا أنزل عليه آية من ربه

ومن هو مستخف بالليل وسارب بالنهار له

لافتدوا به أولئك لهم سوء الحساب ومأواهم جهنم

فكيف كان عقاب أفمن هو قائم على كل نفس بما كسبت

بعضه قل إنما أمرت أن أعبد الله ولا أشرك به

نتوفينك فإنما عليك البلاغ وعلينا الحساب أولم يرى

0: ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ, ജസാകല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 39 മുതൽ 48 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഓരോ ദിനവും മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ നിന്ന് ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരം.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപതാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.

0: ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഒരു അധ്യാപകനിൽ നിന്നാകുമ്പോൾ തീർച്ചയായും അത് പഠിക്കാനും ആവേശവും അതോടൊപ്പം അത് എളുപ്പവുമുള്ളതായിത്തീരുന്നു. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ ആയത്താണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രദ്ധിക്കുന്നത്. അധ്യാപകൻ പാരായണം ചെയ്യുന്നതോടൊപ്പം നമുക്കും ഒപ്പം പാരായണം ചെയ്ത് പഠിക്കാം. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 66-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 63-ാമത്തെ വചനം മുതൽ പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യസ്അലുകന്നാസു അനിസ്സാഅ.

يا ليتنا أطعنا الله وأطعنا الرسولا يوم تقلب

0: يوم تقلب وجوههم في النار يقولون يا ليتنا يا ليتنا أطعنا الله وأطعنا الرسولا. അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിന്റെ 66-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആനിൽ പാരായണം നിർവഹിക്കുന്ന സമയങ്ങളിൽ തീർച്ചയായും അതിൻ്റെ നിയമങ്ങളോ കാര്യങ്ങളോ ശ്രദ്ധിക്കാതെ തന്നെയായിരിക്കാം നമ്മളൊക്കെയും മിക്കവാറും പാരായണം നിർവഹിക്കുന്നത്. ഖിറാഅത്തിൻ്റെ സമയങ്ങളിൽ, തിലാവത്തിൻ്റെ സമയങ്ങളിൽ നമുക്ക് വരാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക് ചേരുകയാണ്. സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളാണ് ഇപ്പോൾ നാം പഠിക്കുന്നത്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 119 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞത്. ഇന്ന് ഇൻഷാല്ലാ 120-121 ആയത്തുകളാണ് എടുക്കുന്നത്. പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളുമാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഇൻഷാ അള്ളാഹ് ശ്രദ്ധിക്കുക.

0: ولن ترضى സുക്കൂനുള്ള നൂനിന് ശേഷം ത ഇവിടെ അവ്യക്തമാക്കി മണിക്കണം. ദാദിൻ്റെ ഉച്ചാരണം, അത് ഇസ്തിഇല എൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ദാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് നിൽക്കണം, അതിൻ്റെ അരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ ഒരു ശബ്ദം വരേണ്ടത്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. عنك إخفى بغنة عنك اليهود ولن نصارى نون شد من كرم ولن نصارى حتى حاء توند ഇവിടെ മധ്യഭാഗമാണ്. ഹത്ത എന്നല്ല ഹ. حتى تتبع ملتهم ملتهم قل إن هدى الله قل إن إن الله ഉദേണ്ടത് قل إن കൃത്യമായിട്ട് ഹംസ ഉച്ചരിക്കണം. إن നൂൻ ഷദ് മണിക്കണം. هدى الله هو ഹ തൊണ്ടയുടെ താഴെ ഭാഗം. هدى الله هو الهدى ഇവിടെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഹ പ്രത്യേകമുണ്ട്, ശ്രദ്ധിക്കണം. هدى الله هو الهدى قل إن هدى الله هو الهدى ولئن اتبعت ولئن همزة كسر نون كسر ولئن اتبعت ولئن اتبعت لا ولئن اتبعت أدوربهم عين سكوننا اتبعت انه അല്ലെങ്കിൽ تبعت انه ഒന്നും പറയരുത്. ولئن اتبعت اهواءهم مد متصل മദ്ദിന്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഒരു തോതിൽ നിർബന്ധമായിട്ടും നീട്ടണം. اهواءهم ഇനി اهواءهم بعد ساكنة ميمين الشيشن با إخفى الشفوي إبدا ميمين أبوكتا ماكي ماني چوند وچاريكنا أهواءهم بعد الذي جاءك مد متصل نربان دمائتم نالو أنجو حركة نقدر نيتنا جاءك من العلم മിനൽ ഇൽമി മാലക് നിർത്തുമ്പോൾ മാലക് എന്നിട്ട് മാലക മിനല്ലാഹി തിരിച്ച് ബാക്ക് നിർത്തിട്ട് ഓതണം. മാലക മിനല്ലാഹി മിൻ വലിയിൻ മിൻ വ സാക്കിന മീമിന് നൂന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന മിൻ വ ഇങ്ങനെ ഓതണം മണിച്ചുകൊണ്ട് മിൻ വലിയിൻ വല. ഇതെല്ലാം ഇത് ഖാം ബിഗുന്നയാണ്, തൻവീന് അല്ലെങ്കിൽ നൂൻ സാക്കിന് ഇവ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ വലിയിൻ വല നസീർ. നസീറല്ല, സ്വാദാണ്. റാഇനെ തർഖീഖ് ചെയ്യണം അഥവാ നേർപ്പിക്കണം. നസീർ മിൻ വലിയിൻ വല നസീർ. ഇനി അടുത്തായത് الذين آتيناهم الكتاب الذين الا الذين ഈ ആയത്തിന്റെ ഒരു പ്രത്യേകത, തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് വിശുദ്ധ ഖുർആൻ ഓതേണ്ടതിനെ സൂചിപ്പിക്കുന്ന ഒരു ആയത്തും കൂടെ ആയിട്ട് ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ പറ്റും. യത്രൂനഹു ഹഖ തിലാവതി, കൃത്യമായിട്ടുള്ള പാരായണം എന്നതിനെ സൂചിപ്പിക്കുന്ന രൂപത്തിൽ. അപ്പോൾ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ടത് അല്ലദീന آتيناهم الكتاب
1: كتاب
0: الله كتاب
1: يتلونه يت
0: تائن قلقل تيرد يتلون الله يتلونه
1: حق تلاوتي حق
0: حاء തൊണ്ടയുടെ മധ്യഭാഗം, قاف കൃത്യമായിട്ട് ഉച്ചരിക്കണം തൊണ്ടയുടെ മുകൾ ഭാഗത്തിന്റെ തൊട്ടുമേലെ.
1: حق تلاوتي
0: തിലാവതി ഉലായിക മദ് മുത്തസിൽ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം മദ് മുത്തസിൽ വാജിബാണ്. ഉലൈക യുഅ്മിനൂന ബിഹി, യുഅ്മിനൂന ബിഹി വഖഫ് ചെയ്യുമ്പോൾ യുഅ്മിനൂന ബിഹി കൂട്ടി ഓതുകയാണെങ്കിൽ യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി, ഇങ്ങനെ വമൻ യക്ഫുർ ബിഹി വമൻ യ സാക്കിന നൂന് ശേഷം യ ഇത് ഗം ബി ഗുന്ന നൂനിനെ യയിലേക്ക് ഇത് ഗം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. വമൻ യക്ഫുർ ബിഹി, യക്ഫുർ ബിഹി അല്ല യക്ഫുർ ബിഹി. ഫഉലൈക മദ് മുത്തസിൽ മുകളിൽ പറഞ്ഞതുപോലെ നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. ഹുമുൽ ഖാസിറൂൻ, ഹുമുൽ ഹെവി ലെറ്ററാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഹുമുൽ ഖാസിറൂൻ ആയത്തിൻ്റെ അവസാനത്തിലൊക്കെ മദ് ആരദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: ഇൻഷാല്ലാ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യാൻ തജ്വീദ് നിയമങ്ങളനുസരിച്ച് പാരായണത്തിൽ അർത്ഥമാറ്റം വരുന്ന രൂപത്തിലുള്ള തെറ്റുകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കൃത്യമായിട്ട് പാരായണം ചെയ്യാൻ പഠിക്കുക, ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 120-121 വചനങ്ങളുടെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ഷുക്കൂർ ക്ലാസ്സെടുക്കുകയായിരുന്നു ഇതുവരെ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ പഠിക്കുന്ന ഓരോ നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ട് പഠിക്കാനും പാരായണം നിർവഹിക്കാനും സാധിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അധ്യായം 89, സൂറ അൽ ഫജർ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.

0: മാന്യശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 183 186 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപാഠം. ഓരോ ദിനവും വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ, അതിലെ വചനങ്ങളെ ആവർത്തനങ്ങൾ കൊണ്ട് മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള പാരായണം. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണം നമ്മൾ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുന്നു, ഓരോ വചനങ്ങളും വ്യത്യസ്തങ്ങളായ ആവർത്തനങ്ങളോടെ കേൾക്കുമ്പോൾ അതിനോടൊപ്പം പാരായണം ചെയ്യാനും പരമാവധി അവയിലെ വചനങ്ങളെ മനഃപാഠമാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.
2: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله, ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ 534 പേജിൻ്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദ് അൽ ഖാമിദി.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നാം ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ അദ്ധ്യായം 19, സൂറ മറിയം 16 മുതൽ 46 വരെയുള്ള വചനങ്ങൾ. പറയണം നിർവഹിച്ചത് ഷെയ്ഖ് ബന്ദർ ബലീല.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹറമൈൻ ലൈവ്. മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തഹ്രീം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു തഹ്രീം. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.

0: الله أكبر
1: الله أكبر.
2: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹറമൈൻ ലൈവ്. മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അൻഫാൽ 20 മുതൽ 29 കൂടിയ വചനങ്ങളാണ് നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അസ്സുബൈത്തി.
3: മകൻ മാതാവിനെ വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: بسم الله الرحمن الرحيم.

വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക്

0: അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല. ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല. വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, അൽ മുഅല്ലിം പ്രോഗ്രാം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിം പ്രോഗ്രാം നമുക്കറിയാം, ഒരു അധ്യാപകന്റെ ശിക്ഷണത്തിൽ പഠിക്കുന്ന അതേ രൂപത്തിൽ, അധ്യാപകന്റെ വായിൽ നിന്ന് കേട്ട് നമ്മൾ പാരായണം ചെയ്യുന്ന അതേ രൂപത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും അനുഭവിക്കാനുമുള്ള അവസരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അൽ ബഖറ സൂറത്തിലെ 94 മുതൽ 99 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കുക. പാരായണം നിർവഹിക്കുന്നത് അശേഖ് ഖലീഫ അത്തുനൈജി.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 94 മുതൽ 99 വരെയുള്ള വചനങ്ങളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ അത്തുനൈജി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തഫ്സീർ അമാനി. മുഹമ്മദ് അമാനി മൗലവി മലയാളത്തിൽ രചിച്ച വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനിയുടെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. ഇന്ന് സൂറത്തുൽ മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്.
3: വചനം 22, വാക്കർത്ഥം: ഇല്ലൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവരൊഴികെ.
4: ഇല്ലൽ മുസല്ലീൻ,
3: നമസ്കരിക്കുന്നവർ ഒഴികെ. വചനം 23, വാക്കർത്ഥം: അല്ലദീന, അതായത് യാതൊരു കൂട്ടർ. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തിൽ. ദാഇമൂൻ, നിത്യ നിഷ്ഠക്കാരാണ്.
4: അല്ലദീന ഹും അലാ സ്വലാത്തിഹിം ദാഇമൂൻ,
3: അതായത് തങ്ങളുടെ നമസ്കാരത്തിൽ നിത്യനിഷ്ഠയുള്ള ആളുകൾ. വചനം 24, വാക്കർത്ഥം: വല്ലദീന, യാതൊരു കൂട്ടരും. ഫീ അംവാലിഹിം, അവരുടെ സ്വത്തുക്കളിലുണ്ട്. ഹഖുൻ, ഒരവകാശം, കടമ, ബാധ്യത. മഅലൂമുൻ, അറിയപ്പെട്ട, നിശ്ചിതമായ.
4: والذين في اموالهم حق معلوم,
3: തങ്ങളുടെ സ്വത്തുക്കളിൽ അറിയപ്പെട്ട നിശ്ചിതമായ അവകാശം ഉള്ളവരും ഒഴികെ. വചനം 25, വാക്കർത്ഥം: ലിസ്സാഇലി, ചോദിക്കുന്നവന്. വൽ മഹറൂം, തടയപ്പെട്ടവനും മുടക്കം ബാധിച്ചവനും.
4: ലിസ്സാഇലി വൽ മഹ്റൂം,
3: അതെ, ചോദിക്കുന്നവനും ചോദിക്കുന്നതിന് മുടക്കം ബാധിച്ചവനും. വചനം 22 മുതൽ 25 വരെയുള്ളതിൻ്റെ വിശദീകരണം: ചോദിച്ചാവശ്യപ്പെട്ടു വരുന്നവർക്കും അഭിമാനം കൊണ്ടോ അംഗവൈകല്യം, രോഗം മുതലായ കാരണങ്ങൾ നിമിത്തമോ അന്യനോട് ചോദിച്ചു വാങ്ങാൻ മുന്നോട്ടു വരാത്തവർക്കും തങ്ങളുടെ സ്വത്തിൽ നിന്ന് അവകാശവും ഓഹരിയും കൊടുക്കേണ്ടതുണ്ടെന്ന ബോധമുള്ളവർ എന്ന് സാരം. സൂറത്തുദ്ദാരിയാത്ത് 19 വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചതെല്ലാം ഇവിടെയും സ്മരിക്കുക. വചനം 26, വാക്കർത്ഥം: വല്ലദീന യുസ്വദ്ദിഖൂന, സത്യമാക്കുന്നവരും വിശ്വസിക്കുന്നവരും. ബിയൗമി, ദിവസത്തെ. അദ്ദീനി, പ്രതിഫലത്തിൻ്റെ, നടപടിയുടെ.
4: വല്ലദീന യുസ്വദ്ദിഖൂന ബിയൗമിദ്ദീൻ,
3: പ്രതിഫല നടപടിയുടെ ദിവസത്തെ സത്യമാക്കി വിശ്വസിക്കുന്നവരും. വചനം 27, വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. മിൻ അദാബി, ശിക്ഷയെക്കുറിച്ച്. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. മുഷ്ഫിഖൂൻ, ഭയപ്പാടുള്ളവരാണ്.
4: والذين هم من عذاب ربهم مشفقون,
3: തങ്ങളുടെ റബ്ബിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഭയപ്പാടുള്ളവരും ഒഴികെ. വചനം 28. വാക്കർത്ഥം: ഇന്ന അദാബ, നിശ്ചയമായും ശിക്ഷ. റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ. ഗൈറു മഅ്മൂൻ, സമാധാനപ്പെട്ടുകൂടാത്തതാണ് അഥവാ വരികയില്ലെന്ന് വിശ്വസിക്കാവതല്ലാത്തതാണ്.
4: ഇന്ന അദാബ റബ്ബിഹിം ഗൈറു മഅ്മൂൻ,
3: കാരണം നിശ്ചയമായും അവരുടെ റബ്ബിൻ്റെ ശിക്ഷ വരികയില്ലെന്ന് സമാധാനപ്പെട്ടുകൂടാത്തതാകുന്നു. വചനം 26 മുതൽ 28 വരെയുള്ളതിൻ്റെ വിശദീകരണം: തങ്ങളുടെ നന്മ കൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ അള്ളാഹുവിൻ്റെ ശിക്ഷ തങ്ങളിൽ ബാധിച്ചേക്കുകയില്ലെന്ന് കരുതി അവർ വഞ്ചിതരാവുകയോ അതിനെക്കുറിച്ച് ഭയമില്ലാതെ സമാധാനപ്പെട്ടുകൊണ്ടിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് സാരം. വചനം 29. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും ലിഫുറൂജിഹിം, അവർ തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ. ഹാഫിളൂൻ, കാത്തുസൂക്ഷിക്കുന്നവരാണ്.
4: والذين هم لفروجهم حافظون,
3: തങ്ങളുടെ ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരും ഒഴികെ. വചനം 30. വാക്കർത്ഥം: ഇല്ല അല അസ്വാജിഹിം, തങ്ങളുടെ ഭാര്യമാരിൽ ഒഴികെ അഥവാ ഭാര്യമാരെ സംബന്ധിച്ച് ഒഴികെ. ഔ മാ മലക്കത്ത്, അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയവരുടെ. ഐമാനുഹും, തങ്ങളുടെ വലങ്കൈകൾ. ഫ ഇന്നഹും, എന്നാൽ കാരണം അവർ. ഗൈറു മലൂമീൻ, ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാണ്.

തങ്ങളുടെ ഭാര്യമാരെയോ അല്ലെങ്കിൽ തങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയിട്ടുള്ളവരെയോ സംബന്ധിച്ചല്ലാതെ, കാരണം അവർ ആക്ഷേപിക്കപ്പെട്ടുകൂടാത്തവരാകുന്നു. വചനം 31 വാക്കർത്ഥം: ഫമനി ബത്തഗാ, എന്നാൽ ആരെങ്കിലും തേടിയാൽ, ആവശ്യപ്പെട്ടാൽ, വറാ അദാലിക്ക, അതിൻ്റെ അപ്പുറം, ഫഉലാഇക്കഹും, എന്നാൽ അക്കൂട്ടർ തന്നെയാണ്, അൽ ആദൂൻ, അതിരുവിട്ടവർ.

0: എന്നാൽ അതിനപ്പുറം ആരെങ്കിലും തേടുന്നതായാൽ ആ കൂട്ടർ തന്നെയാണ് അതിരുകടന്നവർ. വചനം 32. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. ലി അമാനാത്തിഹിം, തങ്ങളുടെ അമാനത്തുകളെ, വിശ്വസ്തതകളെ. വഅഹ്ദിഹിം, തങ്ങളുടെ ഉടമ്പടിയേയും പ്രതിജ്ഞയേയും കരാറിനെയും. റാഊൻ, പാലിക്കുന്നവരാണ്, ഗൗനിക്കുന്നവരാണ്.
1: والذين هم لأماناتهم وعهدهم راعون
2: തങ്ങളുടെ അമാനത്ത്
3: അഥവാ
2: വിശ്വസ്തതകളെയും ഉടമ്പടിയേയും പാലിച്ചു വരുന്നവരും.
0: വചനം 33. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. ബിഷഹാദാത്തിഹിം, അവരുടെ സാക്ഷ്യങ്ങളെ. ഖായിമൂൻ, നിർത്തുന്നവരാണ്, നിർവഹിക്കുന്നവരാണ്.
1: വല്ലദീനഹും ബിഷഹാദാത്തിഹിം ഖായിമൂൻ,
0: തങ്ങളുടെ സാക്ഷ്യങ്ങളെ ശരിക്ക് നിർവഹിക്കുന്നവരും. വചനം 34. വാക്കർത്ഥം: വല്ലദീന, യാതൊരുവരും. ഹും, അവർ. അലാ സ്വലാത്തിഹിം, തങ്ങളുടെ നമസ്കാരത്തെ. യുഹാഫിദൂൻ, കാത്തു സൂക്ഷിച്ച് വരുന്നു, സൂക്ഷ്മത പാലിച്ചു വരുന്നു.
1: വല്ലദീന ഹും അലാ സ്വലാത്തിഹിം യുഹാഫിദൂൻ,
0: തങ്ങളുടെ നമസ്കാരത്തെ പറ്റി സൂക്ഷിച്ചു പാലിക്കുന്നവരും ഒഴികെ. വചനം 35. വാക്കർത്ഥം: ഉലായിക, അക്കൂട്ടർ. ഫീ ജന്നാത്തിൻ, സ്വർഗങ്ങളിൽ. മുക്രമൂൻ, ആദരിക്കപ്പെടുന്നവരാണ്.
1: ഉലായിക ഫീ ജന്നാത്തിൻ മുക്രമൂൻ,
0: അക്കൂട്ടർ എല്ലാം സ്വർഗങ്ങളിൽ വച്ച് ആദരിക്കപ്പെടുന്നവരാകുന്നു. വചനം 29 മുതൽ 35 വരെയുള്ളതിൻ്റെ വിശദീകരണം. 29 മുതൽ 32 കൂടിയ വചനങ്ങളും 34 വചനവും ഇതുപോലെ സൂറത്ത് മുഅ്മിനൂനിലും മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവയുടെ വ്യാഖ്യാനത്തിൽ അവിടെ വായിച്ച സംഗതികളും ഹദീസുകളും ഇവിടെയും ഓർത്തിരിക്കുന്നത് ആവശ്യമാണ്. വലങ്കൈ ഉടമപ്പെടുത്തിയവർ, മാ മലക്കത്ത് ഐമാനുഹും എന്ന വാക്ക് ചിലർ ദുർവ്യാഖ്യാനം ചെയ്തതിനെപ്പറ്റി സൂറത്ത് മുഅ്മിനൂനിന് ശേഷമുള്ള വ്യാഖ്യാനക്കുറിപ്പിലും വിവരിച്ചിരിക്കുന്നു. ഇവിടെ അതെല്ലാം വീണ്ടും ആവർത്തിച്ച് ദീർഘിപ്പിക്കേണ്ടതില്ലല്ലോ. സ്വർഗത്തിൽ വച്ച് ആദരിക്കപ്പെടുന്നവരെന്ന് അല്ലാഹു സന്തോഷവാർത്ത അറിയിക്കുകയും അക്ഷമരും ദുർബലരുമല്ലാത്തവരെന്ന് അവൻ പ്രശംസിക്കുകയും ചെയ്ത ഈ സജ്ജനങ്ങളുടെ സവിശേഷത പലതും ഈ വചനങ്ങളിൽ അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നാമത്തേതായി എണ്ണിയത് നമസ്കരിക്കുന്നവരെയാണ്. നമസ്കരിക്കുന്നവരെന്ന് പറഞ്ഞു മതിയാക്കാതെ അതിൽ നിത്യനിഷ്ഠ പാലിക്കുന്നവരെന്നുകൂടി പറഞ്ഞിരിക്കുന്നു. ഏറ്റവും അവസാനമായി എടുത്തു പറഞ്ഞതും നമസ്കാരത്തെപ്പറ്റിത്തന്നെ. നമസ്കാരങ്ങളുടെ എണ്ണം പൂർത്തിയാക്കിയാലും പോരാ, അതിലെ കടമകളും മര്യാദകളും പാലിച്ചുകൊണ്ടും അതിനു വേണ്ടത്ര വിലയും നിലയും കൽപ്പിച്ചുകൊണ്ടും അതിൽ സൂക്ഷ്മത പാലിക്കുക കൂടി വേണമെന്നാണ് അവസാനം ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇതെല്ലാം നമസ്കാരത്തിന് ഇസ്ലാമിലുള്ള പ്രാധാന്യത്തെയാണ് കുറിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ഖുർആൻ പലപ്പോഴും ഇങ്ങനെ നമസ്കാരത്തെപ്പറ്റി വിവിധ വാചകങ്ങളിൽ ഊന്നിപ്പറഞ്ഞും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും കാണാം. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അലസന്മാരായ മുസ്ലിം പാമരന്മാരും അതിനു വേണ്ടത്ര വില കൽപ്പിക്കാറില്ലാത്ത ഇന്നത്തെ ചില പുരോഗമനാശയക്കാരും ഇതെല്ലാം വളരെ ഗൗരവപൂർവം മനസ്സിരുത്തേണ്ടതായിരിക്കുന്നു.
3: വിശുദ്ധ ഖുർആൻ പഠിക്കാനും പാരായണം കേൾക്കാനും അവസരമൊരുക്കുന്ന പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് തഫ്സീർ അമാനി, സൂറത്ത് മഅരിജ് 22 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ മലയാള ശബ്ദാവിഷ്കാരമാണ് നാം കേട്ടത്.
4: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: അല്ലാ യസ്ജുദു ലില്ലാഹി അല്ലസീ യുഖ്രിജുൽ

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മളോരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഇനി കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ആധികാരിക തഫ്സീർ ആധാരമാക്കിക്കൊണ്ടുള്ള പഠനങ്ങൾ. സ്വന്തമായ വിശദീകരണങ്ങളോ വിവരണങ്ങളോ ഇല്ലാതെ ആധികാരിക പണ്ഡിതന്മാരിൽ നിന്നുള്ള ഉദ്ധരണികൾ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ ഓരങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സാഫാത്തിലെ 105-ാം ആയത്തിൻ്റെ വിശദീകരണമാണ് നാം കേൾക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിലെ ബാക്കി ഭാഗമാണ് ഇൻഷാല്ലാ ഇപ്പോൾ നാം കേൾക്കുക. സൂറത്തു സാഫാത്തിലെ 105-ാം ആയത്ത്. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനുമിനു ബിഹി വനതവക്കലു അലൈഹി أعوذ بالله من الشيطان الرجيم قد صدقت الرؤيا إنا كذلك نجزي المحسنين إن هذا لهو البلاء المبين ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 105 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. 105-ാമത്തെ വചനത്തിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഖദ് സ്വദ്ദഖ്ത റുഇയ, അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയോട് പറയുന്നു, ഖദ് സ്വദ്ദഖ്ത, തീർച്ചയായും താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. അർറുഇയ, സ്വപ്നം. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, തീർച്ചയായും അപ്രകാരം നാം സുഹൃദം ചെയ്യുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. നാം അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹു നമുക്ക് മഹത്തായ പ്രതിഫലം അത് മുഖേന നൽകുന്നു. നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അള്ളാഹു നമുക്ക് എളുപ്പമുണ്ടാക്കി തരുന്നു. സൂറത്തു ത്വലാഖിൽ അള്ളാഹു പറഞ്ഞ വചനം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആരെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവന് ഒരു പോം വഴി ഉണ്ടാക്കിക്കൊടുക്കും, പുറത്തു കടക്കാനുള്ളൊരു മാർഗം അള്ളാഹു ഉണ്ടാക്കിക്കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസുലാ യഹ്തസിബ്, അവൻ പ്രതീക്ഷിക്കാത്ത വിധേന അവന് അള്ളാഹു ഉപജീവനം നൽകും. തുടർന്ന് പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹ്, ആർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നുവോ, ഫഹുവ ഹസ്ബുഹ്, അവന് അള്ളാഹു മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, തീർച്ചയായും അള്ളാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, തീർച്ചയായും അള്ളാഹു എല്ലാത്തിനും ഒരു കണക്ക് നിശ്ചയിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ സന്നദ്ധരായാൽ തീർച്ചയായും അത്തരം ആളുകൾക്ക് അവർ അകപ്പെട്ട പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു മോചനം നൽകുമെന്നാണ് അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് ചെയ്ത ഇഹ്സാൻ, അത് നമുക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയാത്തതാണ്. ഒരു വിശ്വാസി എന്ന നിലക്ക് ഇതര മനുഷ്യരുമായി തട്ടിച്ചു നോക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ വിധേയരായിരിക്കുന്നു. ഒന്നാമത്തേത്, അള്ളാഹു നമുക്ക് നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നു എന്നതാണ്. അതുതന്നെ നമുക്ക് വിലമതിക്കാനാവാത്ത അതിമഹത്തായ അനുഗ്രഹമാണെന്നത് ഹിദായത്തിനെക്കുറിച്ച് അറിയുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റും ജീവിക്കുന്ന അനേകായിരം മനുഷ്യർക്ക് ലഭിക്കാത്ത നേർവഴി എന്ന സത്യത്തിൻ്റെ വഴി മാർഗം അത് അവലംബിക്കാൻ കഴിഞ്ഞു എന്ന അതിമഹത്തായ അനുഗ്രഹം. എന്നാൽ അതിനുശേഷം ആ മനുഷ്യർ ഹിദായത്ത് ലഭിച്ച ആളുകൾ ചെയ്യുന്ന ഏത് സൽപ്രവർത്തനത്തിനും അള്ളാഹുവിൻ്റെ വകയായി അവൻ്റെ അനുഗ്രഹമായി അവർക്കവൻ പ്രതിഫലം നൽകുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. സഹോദരന്മാരെ, ഹിദായത്ത് നൽകിയതിൻ്റെ പേരിൽ അള്ളാഹുവിനോട് നാം എത്ര ശുക്ർ കാണിച്ചാലും എത്ര നന്ദി കാണിച്ചാലും അതിന് ഒരിക്കലും തന്നെ പകരമാവുകയില്ല. എന്നിട്ടും നമ്മുടെ നാഥൻ നാം ചെയ്യുന്ന സൽപ്രവർത്തനങ്ങൾക്ക് വീണ്ടും നമുക്ക് പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ വചനം, ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായും ഇഹ്സാൻ ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകുന്നു, അപ്രകാരം പ്രതിഫലം നൽകുന്നു. അള്ളാഹു സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മക്കുള്ള പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? അതുകൊണ്ട് ഈ മഹത്തായ സൗഭാഗ്യം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിനെ വിസ്മരിക്കാതെ അവൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ലംഘിക്കാതെ അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ നാം പ്രതീക്ഷിക്കാത്ത, നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയാത്ത അതിമഹത്തരമായ അനുഗ്രഹം കൊണ്ടാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. 106-ാമത്തെ വചനം, ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇന്ന ഹാദാ, നിശ്ചയമായും ഇത്, ലഹുവ, ഇതു തന്നെയാണ്, അൽ ബലാഉൽ മുബീൻ, സ്പഷ്ടമായ ഒരു പരീക്ഷണം. നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം. സ്വന്തം മകൻ, ആ മകൻ പിതാവുമായി വേർപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും പിതാവിൻ്റെ കൂടെ തന്നെ നടക്കുന്ന, പിതാവുമായി വളരെ വലിയ സൗഹൃദം സ്ഥാപിച്ച ആ പ്രായത്തിലാണ് അള്ളാഹുവിൻ്റെ കൽപ്പനയുണ്ടായത് ആ മകനെ അറുക്കണമെന്ന്. അതാണ് അള്ളാഹു ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, നിശ്ചയമായും ഇതുതന്നെയാണ് സ്പഷ്ടമായ പരീക്ഷണം എന്ന് പറഞ്ഞത്. ഐ അൽ അളീമു വഹൽ ഹുനാക ഇബ്തിലാഉൻ വഖ്തിബാറുൻ അഅലമു മിൻ ഹാദൽ ഇബ്തിലാഇ വൽ ഇഖ്തിബാർ. ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണമുണ്ടോ? അൻ യുഅ്മറ അർറജുലു ബിദബ്ഹി ഇബ്നിഹി ബിയദിഹി, ഒരാൾ സ്വന്തം കൈകൊണ്ട് സ്വന്തം മകനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു പരീക്ഷണം മറ്റെന്തുണ്ട്? യഥാർത്ഥത്തിൽ സ്വന്തം മകൻ മരണപ്പെടുക എന്നത് തന്നെ ഏതൊരു പിതാവിനും സഹിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ മകൻ്റെ മരണത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയല്ല അള്ളാഹു അറിയിച്ചത്, മറിച്ച് സ്വന്തം മകനെ സ്വന്തം കൈകൾ കൊണ്ട് അറുക്കാനാണ് കൽപ്പന. അതാണ് ഇതൊരു സ്പഷ്ടമായ പരീക്ഷണമാണ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അൽ മുബീൻ എന്ന് പറഞ്ഞാൽ അൽ മുൽഹിറു, പ്രകടമാക്കുന്നത് എന്നാണ് അർത്ഥം. യഅനി അല്ലദീ അൽഹറ ഹഖീഖത ഇബ്രാഹീം അലൈഹിസ്സലാം. ഇബ്രാഹീം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസം അത് സാക്ഷാത്കരിക്കേണ്ട, അത് പ്രകടമാക്കേണ്ട ഒരു രംഗം. വഅന്നഹു യുഖദ്ദിമു മഹബ്ബത്തല്ലാഹി അലാ മാ യുഹിബ്ബു, അള്ളാഹുവിൻ്റെ സ്നേഹത്തെ മറ്റേത് സ്നേഹത്തെക്കാളും അദ്ദേഹം മുന്തിച്ചു. തനിക്കേറ്റവും പ്രിയപ്പെട്ടതായിരുന്നു തൻ്റെ സന്താനം, പക്ഷേ ആ സന്താനത്തോടുള്ള സ്നേഹം, ആ സ്നേഹത്തേക്കാൾ അള്ളാഹുവോടുള്ള സ്നേഹം അദ്ദേഹം മുന്തിച്ചു. അതാണ് അൽ മുബീൻ എന്നതിന് മുഫസ്സിരീങ്ങൾ കൊടുക്കുന്ന വ്യാഖ്യാനം. ഖാല അഹ്ലുൽ ഇൽം വലിഹാദാ ജഅലല്ലാഹു തആല ഖലീലല്ലാ. അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞത് വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല എന്നാണ്. അള്ളാഹു ഇബ്രാഹിം നബിയെ ഉത്തമമിത്രമാക്കിയിരിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് അള്ളാഹു അദ്ദേഹത്തെ ഖലീലാക്കിയതെന്ന് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. വൽ ഖുല്ലത്തു ഹിയ അഅല അൻവാഉൽ മഹബ്ബ. ഖുല്ലത്ത് എന്ന് പറഞ്ഞാൽ, ഈ ആത്മമിത്രമെന്ന് പറഞ്ഞാൽ, ഉത്തമിത്രമെന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാകുന്നു. ഹൈസു ഖദ്ദമ അലൈഹി സ്വലാത്തു വസ്സലാം മാ യുഹിബ്ബുഹുല്ലാ അലാ മാ യുഹിബ്ബുഹു നഫ്സഹ. തൻ്റെ മനസ്സിൽ താൻ ഇഷ്ടപ്പെടുന്ന മറ്റെന്തിനേക്കാളും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന കാണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഐ അൽ ഇഖ്തിബാറുൽ വാളിഹുൽ ജലീ. അള്ളാഹു ലഹുവൽ ബലാഉൽ മുബീൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇത് വളരെ പ്രകടമായ പ്രത്യക്ഷമായ ഒരു പരീക്ഷണമായിരുന്നു. ഹൈസു അമറ ബിദബ്ഹി വലദി ഫസാറഅ ഇലാ ദാലിക് മുസ്തസ്ലിമൻ ലി അംരില്ലാ. തൻ്റെ മകനെ അറുക്കാൻ കൽപ്പനയുണ്ടായപ്പോൾ ഒട്ടും ശങ്കിക്കാതെ, ഒട്ടും വൈമനസ്യം കാണിക്കാതെ ആ കൽപ്പനക്ക് കീഴൊതുങ്ങാൻ ധൃതി കാണിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി. മുൻഖാദൻ ലി ത്വാഅതിഹി, അള്ളാഹുവിന് അനുസരിക്കാൻ സന്നദ്ധത കാണിച്ച ഇബ്രാഹിം നബി. വലിഹാദ ഖാല തആല, അതുകൊണ്ടാണ് അള്ളാഹു ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത് വഇബ്രാഹീമല്ലദീ വഫാ. സൂറത്തുൻ നജ്മിലെ 37-ാമത്തെ വചനത്തിൽ കാണാം, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം. ഈ വിശേഷണം ഇബ്രാഹിം നബിക്ക് ലഭിച്ചത് അള്ളാഹുവിൻ്റെ കൽപ്പന വളരെ പ്രയാസകരമാണെന്ന് തോന്നുന്ന കൽപ്പന പോലും വളരെ എളുപ്പത്തിൽ ഒരു പ്രയാസവും കാണിക്കാതെ അത് പാലിക്കാൻ ഇബ്രാഹിം നബി സന്നദ്ധത കാണിച്ചു എന്നതാണ് അതിന് അള്ളാഹു കാരണമായി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തു പറയുന്നു, ഇന്നൽ അംറ ബിദബ്ഹി ഇബ്നിക് ഹുവൽ ഇബ്തിലാഉ ശാഖ് അല്ലദീ അബാന അൻ സിദ്ഖ് ഈമാനിക്. മകനെ അറുക്കാൻ നിന്നോട് കൽപ്പിച്ചപ്പോൾ ആ പ്രയാസകരമായ കൽപ്പന സ്വീകരിക്കാൻ, അത് പ്രാവർത്തികമാക്കാൻ താങ്കൾ സന്നദ്ധത കാണിച്ചു. അതാകുന്നു വിശ്വാസത്തിൻ്റെ പ്രകടമായ രൂപം, വിശ്വാസത്തിൻ്റെ സാക്ഷാത്കാരം അതാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുമ്പിൽ ഏതെങ്കിലുമൊക്കെ ഭൗതികമായ ദുനിയാവിൻ്റേതായ പ്രയാസങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് പല കൽപ്പനകളെയും സൗകര്യപൂർവ്വം വിസ്മരിക്കുന്നവരാണല്ലോ നമ്മളിൽ പലരും. ഇസ്ലാമിക വേഷവിധാനം സ്വീകരിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ അധ്യാപനങ്ങളും നമ്മോട് പറയുമ്പോൾ ആളുകൾക്ക് മുമ്പിൽ ഞാനൊരു അപരിഷ്കൃതനായി അറിയപ്പെടുമോ എന്ന് കരുതിക്കൊണ്ട് ആളുകൾ എന്നെ മതത്തിൻ്റെ ആളായി വിലയിരുത്തുമോ എന്നൊക്കെ അത്തരമൊരു ചിന്താഗതി കൊണ്ട് വേഷവിധാനത്തിൽ ഇസ്ലാമികമായ മര്യാദകൾ പാലിക്കാത്ത സഹോദരികളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇസ്ലാമിക സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ട എല്ലാവരും ആ സംസ്കാരത്തെ മാറ്റിവെക്കാനുള്ള കാരണം ജനങ്ങളുടെ അതൃപ്തി ഭയപ്പെട്ടുകൊണ്ടാണ്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ജീവിതം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ചരിത്രം വലിയ പാഠമാണ് നമുക്ക് നൽകുന്നത്. എന്തു പ്രയാസകരമെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിലും അള്ളാഹു പറഞ്ഞതാണോ, അവിടെ മറ്റൊന്നും ചിന്തിക്കാതെ അത് കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പ്രകൃതം. അതുകൊണ്ടാണ് അള്ളാഹു വ ഇബ്രാഹീമല്ലദീ വഫാ, കടമകൾ പൂർത്തീകരിച്ച ഇബ്രാഹീം എന്ന് ആ മഹാനായ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിച്ചത്. 107-ാമത്തെ വചനം, വഫദൈനാഹു ബിദിബ്ഹിൻ അളീം. വഫദൈനാഹു, നാം അവന് തെണ്ടം കൊടുത്തു, ബലിയാക്കി. അവിടെ നാം അവന് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അള്ളാഹു തെണ്ടം കൊടുത്തു അഥവാ ബലിയാക്കി. ബിദിബ്ഹിൻ അളീം, മഹത്തായ ഒരു അറവ് മൃഗത്തെ, മഹത്തായ ഒരു ബലിമൃഗത്തെക്കൊണ്ട് അപ്രകാരം നാം അദ്ദേഹത്തിന് തെണ്ടം കൊടുത്തു എന്നാണ് അള്ളാഹു ഈ വചനത്തിൽ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനെ അറുക്കാൻ പൂർണ്ണമായി സന്നദ്ധമായ സമയത്തായിരുന്നല്ലോ അള്ളാഹുവിൻ്റെ വിളി, അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ. നാം അദ്ദേഹത്തെ വിളിച്ചു ഇബ്രാഹീമേ എന്ന്, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന്. ഇൽതഫത ഇബ്രാഹീമു അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി ആ വിളി കേട്ടപ്പോൾ തിരിഞ്ഞു നോക്കി. ഫറാ കബ്ഷൻ സമീനൻ അളീമ, ഒരു വലിയ തടിച്ച ഒരു ആടിനെയാണ് അദ്ദേഹം കണ്ടത്. ഫഅഖദഹു ബിദബ്ഹിഹി, ആ ആടിനെയാണ് പിന്നെ അദ്ദേഹം അറുത്തത്. അതാണ് വഫദൈനാഹു, നാം അദ്ദേഹത്തിന് ഫിദിയ നൽകി, പകരമായി നൽകി. ബിദബ്ഹിൻ, ഒരു അറവ് മൃഗത്തെ. അളീം, വലിയ വമ്പിച്ച. അല്ലാമ സഅദി റഹ്മു പറയുന്നു, വസ്തൻഖദ്ന ഇസ്മായില, വസ്തൻഖദ്ന, നാം രക്ഷപ്പെടുത്തി ഇസ്മായില, ഇസ്മായിലിനെ. ഫജഅൽന ബദീലൻ അൻഹു കബ്ഷൻ അളീമ, എന്നിട്ടൊരു വലിയ ആടിനെ പകരമായി നൽകി. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് ഒരു ആടിനെ പകരം നൽകുകയും അതിനെ അറുക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു. സഹോദരന്മാരെ, സഹോദരികളെ, ആ ബലിയുടെ

0: ഒത്ത ഒരു മൃഗമായിരിക്കണം നമ്മുടെ ബലിമൃഗമെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില സഹോദരങ്ങളെങ്കിലും ഏറ്റവും വില കുറഞ്ഞ, അതേപോലെ തന്നെ മെലിഞ്ഞൊട്ടിയ അങ്ങനെയുള്ള മൃഗത്തെയാണ് ഞാൻ അറുത്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ബലിക്കായി കരുതാറുള്ളത്. ഇസ്ലാമികമായി ബലിയുടെ ലക്ഷ്യം സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങളറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുകയില്ല, നിങ്ങളുടെ ഭക്തിയാണ് അള്ളാഹുവിലേക്ക് എത്തുക. നാം ബലി അറുക്കുമ്പോൾ അതിൻ്റെ അന്തസ്സത്ത നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ ഇംഗിതത്തിന് വഴങ്ങി അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിക്കാൻ ഞാൻ പൂർണ്ണ സന്നദ്ധനാണെന്ന സന്നദ്ധതയാണ് യഥാർത്ഥത്തിൽ ബലിയിൽ പ്രകടമാകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ നമുക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ സ്വർഗം നേടിയെടുക്കുന്നതിനു വേണ്ടി സമർപ്പിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ത്യാഗോജ്വലമായ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ അത് നന്മകൾ പ്രവർത്തിക്കാൻ, ദീനിനു വേണ്ടി ത്യാഗം സഹിക്കാൻ, ഇസ്ലാമിനു വേണ്ടി ത്യാഗം സഹിക്കാൻ പ്രചോദനമായി മാറട്ടെ. അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വഫാത്തിലെ 105 മുതൽ 107 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണങ്ങളുമായി ഇന്ന് നമ്മോടൊപ്പമുണ്ടായിരുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലെത്തിക്കുന്ന പ്രോഗ്രാം മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ പ്രശസ്ത കാരി ഒമർ അൽ അനസി നിർവഹിച്ച വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ 29 മുതൽ 35 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ് നാം കേൾക്കുന്നത്.
1: തഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം. രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
1: പ്രിയപ്പെട്ട പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തെൻസിലിലേക്കാണ് പ്രവേശിക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് യൂസുഫ് ബിൻ നോഹ് അഹമ്മദ്.

0: ജസാകും അല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് യൂസുഫ് ബിൻ നൂഹ് അഹമ്മദ്.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ വൈദ്യശാസ്ത്രത്തിൻ്റെ ശരിയായ അറിവുകൾ സ്വന്തമാക്കുക എന്നത് ഏറെ പ്രധാനമാണ്. ഇവിടെയാണ് നിങ്ങളെ കൃത്യമായി വഴികാട്ടാൻ പീസ് റേഡിയോ ആരോഗ്യവിചാരം കൂടെയുള്ളത്. അതെ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ മുഖേന നിങ്ങളുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടുകയാണ് പീസ് റേഡിയോ ആരോഗ്യവിചാരം. വിവിധ രോഗലക്ഷണങ്ങൾ, മുൻകരുതലുകൾ, ഭക്ഷണക്രമം, ആധുനിക ചികിത്സാരീതികൾ എന്നിവയെക്കുറിച്ചെല്ലാം അനുഭവസമ്പന്നരായ ഡോക്ടർമാരും വിദഗ്ധരും നിങ്ങളോട് നേരിട്ട് സംസാരിക്കുന്നു. സംശയങ്ങൾക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവടുവെക്കാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ശ്രദ്ധ നേടിയ കുഞ്ഞു കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 29 മുതൽ 38 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസുകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

الأرض في ستة أيام وكان عرشه على الماء ليبلوكم

ويصنع الفلك وكلما مر عليه ملأ من قومه سخروا منه

له عمل غير صالح فلا تسألني ما ليس لك به علم

تلك من أنباء الغيب نوحيها إليك

فاصبر إن العاقبة للمتقين.

عليكم أهل البيت إنه حميد مجيد.

صالح وما قوم لوط منكم ببعيد واستغفروا

أمر فرعون وما أمر فرعون برشيد يقود

المورود وأتبعوا في هذه لعنة ويوم القيامة بئس الرفد المرفود

الوعود وما نؤخره إلا لأجل معدود.

الشديد فأما الذين شقوا ففي النار لهم فيها زفير وشهيق

قبل وإنا لموفوهم نصيبهم غير منقوص

യൂസുഫ് അഅ്രിദ് അൻ ഹാദാ വസ്തഗ്ഫിരി ലിസൻബികി ഇന്നകി കുൻതി മിനൽ ഖാത്തിഇൻ. വഖാല

سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وأعتدت

പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേൾക്കുക. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 536-ാമത്തെ പേജിന്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽ ഗാമിദി.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം വിശുദ്ധ ഖുർആനിലെ 536 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സഅദുൽ ഖാമിദി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 902-0840-840. www.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39-ാം അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേൾക്കുന്നത് ഹിഫ്ദുൽ ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ മനഃപാഠമാക്കാൻ സഹായിക്കുന്ന രൂപത്തിലുള്ള ക്ലാസുകളാണ് ഹിഫ്ദുൽ ഖുർആൻ പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പഠിക്കുന്ന ഓരോ ആയത്തുകളും കൃത്യമായി പാരായണം ചെയ്യുകയും പല ആവൃത്തി പാരായണം ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവ മറന്നുപോകാൻ സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലെ ആയത്തുകൾ തീർച്ചയായും നമുക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹനിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 67-68 വചനങ്ങളാണ് ഇൻഷാല്ലാ ഇന്ന് നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. 66-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
3: أعوذ بالله من الشيطان الرجيم

فأضلون السبيلا فأضلون السبيلا

0: അള്ളാഹു നമ്മുടെ പാരായണവും പഠനവുമെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹിഫ്ളുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിലെ 67-68 വചനങ്ങളാണ് നാം മനഃപാഠമാക്കിയത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ, കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വെ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേൾക്കുന്നു തൻസീൽ. സൂറത്ത് അന്നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറ 51 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്ത് നൂർ, സൂറത്ത് അൽ ഫുർഖാൻ, സൂറത്ത് ശുഅറാഇന്റെ 51 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാധായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിന് വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്നുള്ള പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും മിൻ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 125-126 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് പഠിക്കുന്നത്.

وَإِذْ جَعَلْنَا الْبَيْتَ وَإِذْ جَعَلْنَا ഇവിടെ ദാലിന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് അല്ല വഇദ്. ജഅൽന ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ജഅൽന ജഅൽന ൽബൈത മസാബതൻ. മസാബത്ത് അല്ല സീനല്ല ഥ. ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നേരിയ തോതിൽ. മസാബത്ത് മസാബതൻ ലിന്നാസ് തൻവീന് ശേഷം ലാം ഇത് ഖംബിലാകുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. മസാബതൻ ലിന്നാസ് മസാബതൻ ലി ലിന്നാസി നൂന് ശദ്ദ് മണിക്കണം. വഅംന അവിടെ നിർത്തുകയാണെങ്കിൽ രണ്ട് ഹർക്കത്തിന്റെ ഖദറിൽ. വഅംന വഅംന അല്ല വഅംന. കൂട്ടി ഒതുകയാണെങ്കിൽ വഅംന വത്തഖിദു ഇത് ഖം ചെയ്തുകൊണ്ട് മണിച്ച് ഉച്ചരിക്കണം. വത്തഖിദു വത്തഖിദു മിം മഖാമി നൂന് സാക്കിനയ്ക്ക് ശേഷം മീം ഇത് ഖംബിഗുന്ന നൂനിനെ മീമിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിം മഖാമി മഖാമി ഖാഫ് മഖാമി ഇബ്രാഹീമ ഇബ്രാഹീമ മുസല്ല നിർത്തുകയാണെങ്കിൽ മുസല്ല

وعهدنا إلى إبراهيم وإسماعيل إبراهيم با إن قلقلة شنم إبراهيم وإسماعيل وإسماعيل وإسماعيل همزة وشركرد عينا وإسماعيل أن طهرا ساكنا نون الشاشم طاء إخفى بغن أفكتما كما نكنا طاء إن أكشرم ഇസ്തിഇലാന്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതിൻ്റെ കൂടെ ഗുന്നയും സ്വരഭാരത്തിലാക്കാൻ ശ്രദ്ധിക്കണം. ത്വഹിറ ഇഖ്ഫ ബി ഗുന്നയാണ്, പക്ഷേ സ്വരഭാരത്തിൽ ഗുന്ന ശ്രദ്ധിക്കണം ത ആയതുകൊണ്ട്. ത്വഹിറ ത്വഹിറ ഹ ഇന് ശദ്ദുണ്ട്, ശ്രദ്ധിക്കണം. ത്വഹിറ ബൈതിയ, ഇവിടെ ത്വഹിറ ബൈതി എന്ന് പറയുന്നത് ത്വഹിറ എന്ന് രണ്ട് ഹർക്കത്ത് നീട്ടണം. ബൈതിയ ലി ത്വായിഫീൻ, ബൈതിയ യാഇന് ഫത്ഹാണ്, ശ്രദ്ധിക്കണം. ബൈതി എന്നല്ല, ബൈതിയ ലി ത്വാ മഖ്റജ് ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം, അതാണ് ലി ത്വാ. ഇനി മദ് മുത്തസിലുണ്ട് അവിടെ, ലി ത്വായിഫീന. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ് ഉള്ളത്. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നിർബന്ധമായിട്ടും നീട്ടണം. ലിത്തോഇഫീന വൽആകിഫീന വർറുക്കഇ, റാഇനും കാഫിനും ശദ്ദുണ്ട്. വർറുക്കഇ സുജൂദ്. അടുത്ത ആയത്ത് وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ اجْعَلْ هَذَا بَلَدًا آمِنًا. تنوين ശേഷം ഹംസ ഇظهار വെളിവാക്കി ഉച്ചരിക്കണം. بَلَدًا آمِنًا എന്ന് പറയരുത്, بَلَدًا آمِنًا. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ്, അവിടെ നിർത്തുകയാണെങ്കിൽ ആമിന, കൂട്ടിയൊതുകയാണെങ്കിൽ ഇത് ഗാം ബിഗുന്ന. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ആമിന വർസുഖ്. വർസുഖ് സ എന്ന അക്ഷരത്തിന് ദമ്മ്, ഖാഫിന് സുക്കൂൻ. വർസുഖ് അഹ്ലഹു, ഖാഫ് ശരിക്കും കേൾക്കണം, ഇഖ്ലാബ്. വർസുഖ് എന്നത് ഖാഫിന് ഖൽഖല, ഖൽഖലയുടെ അക്ഷരമാണ്. ഖാഫ് സുക്കൂനുണ്ട്, ഖൽഖലയുടെ അക്ഷരം. സുക്കൂനാണെങ്കിലും ശബ്ദം ശരിക്കും കേൾക്കണം. വർസുഖ് അഹ്ലഹു, അഹ്ലഹു മിനസ്സമറാത്തി, സമറാത്തല്ല, മിനസ്സമറാത്തി മൻ ആമന, മന്നാമന എന്നല്ല, മൻ ആമന. മിൻഹും ബില്ലാഹി, സുക്കൂനുള്ള മീമിന് ശേഷം ബാ ഉവന്നാൽ ഇഖ്ഫ ഷഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻഹും ബില്ലാഹി വൽയൗമിൽ ആഖിർ, വൽയൗമിൽ ആഖിർ അല്ല, ആഖിർ, ഹംസ ഉച്ചരിക്കണം. വൽയൗമിൽ ആഖിർ. ഖാല വമൻ കഫറ, ഇഖ്ഫ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. വമൻ കഫറ ഫഉമത്തിഉഹു, ഐൻ ദമ്മ, ഫഉമത്തിഉഹു ഖലീലൻ ثم ഖലീലൻ ഇഖ്ഫാ ബിഗുന്ന, തൻവീന് ശേഷം ത അവ്യക്തമാക്കി മണിക്കണം. പിന്നെ സുമ്മ മീമൻ ഷദ്ദ്, സുമ്മൽ തുർഹു അല്ല, സുമ്മ അദ്ദർറുഹു, അദ് ദാദ്, പിന്നെ ത അദ്ദർറുഹു അദ്ദർറുഹു ഇല, ഇവിടെ മദ് മുൻഫസിൽ പോലെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടേണ്ട മദ്ദാണ്. മദ് സിലത്തുൽ തവീൽ, സിലത്തുൽ കുബ്ര എന്നൊക്കെയാണ് പേര്. ഇലാ അദാബിൻ നാർ, നൂൻ ശദ്ദ് മണിക്കണം. വബിസൽ മസീർ, വബിസൽ വബിസൽ മസീർ, റായിനെ തർഖീഖ് ചെയ്യണം.

0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ 39 അധ്യായം സൂറത്തു സുമറിലെ 68 മുതൽ 75 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സുലൈമി.
1: സൂറത്തുൽ മുത്തഫിഫീൻ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാ

0: يفعلون.
1: بيس راديو تيون تو رياليتي.
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
1: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ. അടുത്ത പരിപാടി അൽ മുഅല്ലിം, വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അധ്യാപകനിൽ നിന്ന് പാരായണം ചെയ്ത് പഠിക്കാനുള്ള അവസരം. അൽ മുഅല്ലിം പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറ 103 മുതൽ 107 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്, പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: أعوذ بالله من الشيطان الرجيم.

0: മാഷാ അല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 103 മുതൽ 107 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോ ഹൃദയവസന്തം.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وَلَقَدْ مَنَنَّا عَلَى مُوسَى وَهَارُونَ. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 113-ാമത്തെ വചനമായിരുന്നു അവസാനമായി നമ്മൾ വിശദീകരണ സഹിതം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാ, സൂറത്തു സ്വാഫാത്തിലെ 114-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. വലഖദ് മനന്ന, തീർച്ചയായും നാം ദാക്ഷിണ്യം അഥവാ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. അല മൂസ, മൂസയുടെ മേൽ. വഹാറൂൻ, ഹാറൂൻ്റെയും. അല്ലാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ പ്രവാചകന്മാർ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും തൻ്റെ സഹോദരൻ ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും അനുഗ്രഹങ്ങൾ ചെയ്തതായി എടുത്തു പറയുകയാണ്. ഐ അൻഅംന അലൈഹിമ, ആ രണ്ടു പേർക്കും നാം നിഅമത്തുകൾ ചെയ്തിരിക്കുന്നു. വനിഅമുല്ലാഹി സുബ്ഹാനഹു വതആല തകൂനു ബിജൽബിൽ മനാഫിഇ വദഫ്ഇൽ മദാർ. അല്ലാഹു ചെയ്യുന്ന അനുഗ്രഹങ്ങൾ, അത് പ്രയാസങ്ങൾ ദൂരീകരിക്കലും അനുഗ്രഹങ്ങൾ എത്തിച്ചു തരലും ആകുന്നു. വൽ മനാഫിഉ നൗആൻ, ഉപകാരപ്രദമായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് രണ്ട് ഇനത്തിലാകുന്നു. ദുന്യവിയ വ ദീനിയ, ഒന്ന് മതപരമായ അനുഗ്രഹവും മറ്റൊന്ന് ഭൗതികമായ അനുഗ്രഹങ്ങളും. വ ദീനിയ അഅ്ലമു മിന ദുന്യവിയ, എന്നാൽ ദീനിയായിട്ടുള്ള മതപരമായിട്ടുള്ള അനുഗ്രഹങ്ങളാകുന്നു ദുന്യവിയായ അനുഗ്രഹത്തേക്കാൾ ശ്രേഷ്ഠകരം. വല്ലാഹു സുബ്ഹാനഹു വതആല അൻഅമ അല മൂസ വഹാറൂൻ ബിനിഅമിൻ കസീറ, അല്ലാഹു സുബ്ഹാനഹു വതആല മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിക്കും ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തു. ദീനിയത്തൻ വ ദുന്യവിയ, മതപരവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ. ഫമിനൻ നിഅമി അന്നല്ലാഹു സുബ്ഹാനഹു വതആല ഇജ്തബാഹുമാ വസ്തഫാഹുമാ വഖ്താറഹുമാ, അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു എന്നത്, അല്ലാഹു അവരെ പ്രത്യേകമാക്കി എന്നത് അവർക്ക് അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. വനബ്ബഅഹുമാ വഅർസലഹുമാ ഇലാ ഫിർഔൻ വമലഈ, അതേപോലെ തന്നെ അല്ലാഹു അവർക്ക് നുബുവത്തും റിസാലത്തും നൽകി എന്നതും ഫിർഔനിലേക്ക് അവർ നിയോഗിക്കപ്പെട്ടു എന്നതും അല്ലാഹു ചെയ്ത അതിമഹത്തായ അനുഗ്രഹമാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, യദ്കുറു തആല മാ അൻഅമ ബിഹി അലാ മൂസ വഹാറൂൻ മിനൻ നുബുവ, അല്ലാഹു ഹാറൂൻ നബിക്കും മൂസ നബിക്കും ചെയ്ത അനുഗ്രഹം, അതിലേറ്റവും ശ്രേഷ്ഠം അത് നുബുവത്താകുന്നു. വന്നജാതു ബിമൻ ആമന മഅഹുമാ മിൻ ഖഹ്രി ഫിർഔൻ വഖൗമി, അതേപോലെ തന്നെ മൂസ നബിയിൽ വിശ്വസിച്ച ആളുകളെ ഫിർഔനിൻ്റെ ക്രൂരമർദ്ദനങ്ങളിൽ നിന്ന്, അവൻ്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്ന് അല്ലാഹു രക്ഷിച്ചു എന്നതാകുന്നു മറ്റൊന്ന്. വമാ കാന യഅതമിദുഹു ഫി ഹഖിഹിം മിനൽ ഇസാഅത്തിൽ അദീമ മിൻ ഖത്ലിൽ അബ്നാഇ വസ്തിഹ്യാഇ നിസാ, ഫിർഔൻ ചെയ്തിരുന്ന ക്രൂരമായ പ്രവർത്തനങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു ഒന്ന് ഇസ്രായീല്യരെ വളരെ മോശക്കാരാക്കി ദുർബലന്മാരാക്കി എന്നത്. അതുപോലെ തന്നെ അവരിലെ ആൺകുട്ടികളെ വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു എന്നത്. വസ്തഅമലഹും ഫി അഖസ്സിൽ അഷിയാ, ഏറ്റവും മോശമായ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. സുമ്മ ബഅദ ഹാദാ കുല്ലിഹി നസറഹും അലൈഹിം വഅഖറ അഅയുനഹും മിൻഹും ഫഗലബൂഹും വഅഖദു അർദഹും വഅംവാലഹും. എന്നാൽ ഇതിനെല്ലാം ശേഷം അള്ളാഹു അവരെ സഹായിക്കുകയും അവർക്ക് കൺകുളിർമ നൽകുകയും അവർ അതിജയിക്കുകയും ആ പ്രദേശങ്ങൾ, ഫിറഔൻ അടക്കി ഭരിച്ചിരുന്ന പ്രദേശങ്ങളെ അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തു. വമാ കാനു ജമഊഹു തൂല ഹയാത്തിഹിം, അവർ ദീർഘകാലമായി കൈയടക്കി വച്ചിരുന്ന എല്ലാം അള്ളാഹു അവരിൽ നിന്ന് ഈ ആളുകൾക്ക്, ദുർബലന്മാരെന്ന് കരുതിയിരുന്ന ആളുകൾക്ക് അള്ളാഹു തിരിച്ചു നൽകുകയും ചെയ്തു. ثم انزل الله موسى الكتاب العظيم, പിന്നെ അള്ളാഹു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് മഹത്തായ ഗ്രന്ഥം നൽകുകയും ചെയ്തു. അൽ വാദിഹിൽ ജലീൽ മുസ്തബീൻ, വളരെ സുവ്യക്തമായ സ്പഷ്ടമായ ഗ്രന്ഥം അള്ളാഹു അദ്ദേഹത്തിന് നൽകി. അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്തുൽ അംബിയായിലെ 48-ാമത്തെ വചനത്തിൽ ആ ഗ്രന്ഥത്തെക്കുറിച്ച് അഥവാ തൗറാത്തിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നു. വലഖദ് ആതൈനാ മൂസ വഹാറൂനൽ ഫുർഖാൻ വദിയാ. തീർച്ചയായും മൂസാക്കും ഹാറൂനിനും സത്യാസത്യ വിവേചനവും പ്രകാശവും നാം നൽകുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു തആല തൗറാത്ത് എന്ന വേദഗ്രന്ഥത്തെക്കുറിച്ചാണ് ഈ രൂപത്തിൽ പരാമർശിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വലഖദ് മനന്ന അല മൂസ വഹാറൂൻ ബിന്നുബുവ വർരിസാല. തീർച്ചയായും മൂസാക്കും ഹാറൂനിനും നുബുവത്തുകൊണ്ടും റിസാലത്തുകൊണ്ടും നാം അനുഗ്രഹങ്ങൾ ചെയ്തു. അതേപോലെ തന്നെ തഫ്സീറുകളിൽ കാണാം, അലീമു മിന്നത്തില്ലാഹി അസ്സ വജല്ല അലാ മൂസ വഹാറൂൻ അലൈഹിമസ്സലാത്തു വസ്സലാം. അള്ളാഹു മൂസാ നബിക്കും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമിക്കും നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായത് അർ-റിസാല. ലിഅന്ന അർ-റിസാലത മിൻ അഅ്‌ലാ മഖാമാത്തിൽ ബശർ, പ്രവാചകത്വം നൽകപ്പെടുക എന്നത് ഒരു സമൂഹത്തിലേക്ക് പ്രബോധന ദൗത്യവുമായി നിയോഗിക്കപ്പെടുക എന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിൽ ശ്രേഷ്ഠമായ അനുഗ്രഹമാകുന്നു. മനുഷ്യൻ നൽകപ്പെട്ട സ്ഥാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാകുന്നു. അള്ളാഹു സൂറത്തു നിസായിലെ 69-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമൈ യുതിഇല്ലാഹ വർറസൂല ഫഉലൈക, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ, ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീൻ, അക്കൂട്ടർ അള്ളാഹു അനുഗ്രഹിച്ച അമ്പിയാക്കന്മാരുടെ കൂടെയായിരിക്കും. വസ്സിദ്ദീഖീന വശ്ശുഹദാഇ വസ്സാലിഹീൻ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും കൂടെയായിരിക്കും. അന്നമൻ മന്നല്ലാഹു അലൈഹി ബിഇർസിൽ അംബിയാഇ ബിൽ ഇൽമ, അള്ളാഹു ആരെങ്കിലും പ്രവാചകന്മാരുടെ പിൻഗാമികളാക്കി ഇൽമ കൊണ്ട് അനുഗ്രഹിച്ചാൽ, ഫഇന്ന ദാലിക മിൻ അഅ്ലമിൽ മിനൻ, അനുഗ്രഹങ്ങളിൽ വച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വമ്പിച്ച അനുഗ്രഹമാകുന്നു അത്. വലിഹാദ ഖാല അഹ്ലുൽ ഇൽം, അതുകൊണ്ടാണ് അറിവുള്ളവർ പണ്ഡിതന്മാർ പറഞ്ഞത്, ഇന്നൽ ഇൽമ അഫ്ദലു മിനൽ മാൽ, അറിവാകുന്നു ധനത്തേക്കാൾ ശ്രേഷ്ഠകരം. ഫലൗ ഇജ്തമ ആലിമുൻ വഗനിയുൻ, ഒരു പണ്ഡിതനും ഒരു ധനികനും ഒരുമിച്ചുകൂടി, ഫൽ ആലിമു അഫ്ദലു മിനൽ ഗനിയ്, എന്നാൽ ആ ധനാഢ്യനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠൻ അറിവുള്ള പണ്ഡിതനാകുന്നു. ഹത്താ വ ഇൻ ബദലൽ ഗനിയു മാലഹു ഫീ സബീലില്ലാ, ഒരു ധനാഢ്യൻ തൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ പോലും, ഫൽ ആലിമുൽ മുൻതഫിഉ വൽ മുഅല്ലിമു ലിഗൈരിഹ്, താൻ പഠിച്ച അറിവ്, താൻ പഠിച്ച വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന, അത് ഉപകാരപ്പെടുത്തുന്ന, അതേപോലെ തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഒരു പണ്ഡിതൻ അഫ്ദലു മിൻ സാഹിബിൽ മാൽ, ധനമുള്ള സമ്പത്തുള്ള സമ്പന്നനേക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന്. അഥവാ ഇൽമിൻ്റെ മഹത്വമാണ് ഇവിടെ പണ്ഡിതന്മാർ മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നത്. സൂറത്തു സോഫാത്തിലെ 115-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി പറയുന്നു, വനജ്ജൈനാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അദീം. വനജ്ജൈനാഹുമാ, രണ്ടുപേരെയും നാം രക്ഷപ്പെടുത്തുകയും ചെയ്തു. വഖൗമഹുമാ, അവരുടെ ജനതയെയും. മിനൽ കർബി, സങ്കടത്തിൽ അഥവാ ദുഃഖത്തിൽ നിന്ന്. അൽ അദീം, വമ്പിച്ച. ഹാദൻ നൗഉ സാനി മിനൻ നിഅം وهو دفع المضار والكرب العظيم هو استعباد فرعون لبني اسرائيل. الله അവർ രണ്ടുപേർക്കും ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തേത് അവർക്കുണ്ടായ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തു എന്നതാകുന്നു. ഇന്ന ഫിർഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തദ്ഇഫു തായിഫത്തൻ മിൻഹും يذبح أبناءهم ويستحيي نساءهم إنه كان من المفسدين. سورة القصص فرعون ചെയ്തിരുന്ന കൊടിയ അക്രമത്തെക്കുറിച്ച് അല്ലാഹു സൂറത്തുൽ ഖസസിലെ 4-ാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, തീർച്ചയായും ഫിർഔൻ ഭൂമിയിൽ അതിരു കവിഞ്ഞു പ്രവർത്തിച്ചു, അതിക്രമം കാണിച്ചു. وجعل اهلها شيعا, ആ നാട്ടുകാരെ അവൻ വിവിധ കക്ഷികളാക്കി മാറ്റി. യസ്തദ്ഇഫു തായിഫത്തൻ മിൻഹും, അവരിൽ ഒരു വിഭാഗത്തെ ദുർബലന്മാരാക്കി. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹി നിസാഅഹും, അവരിലെ ആൺകുട്ടികളെ അറുക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായും അവൻ നാശക്കാരിൽപ്പെട്ടവൻ തന്നെയാകുന്നു. വലഖദ് നജ്ജൈനാ ബനീ ഇസ്രായീല മിനൽ അദാബിൽ മുഹീൻ മിൻ ഫിർഔന ഇന്നഹു കാന ആലിയൻ മിനൽ മുസ്രിഫീൻ. അതേപോലെ തന്നെ സൂറത്തു ദുഖാനിലെ 30-31 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, വലഖദ് നജ്ജൈന, തീർച്ചയായും നാം രക്ഷപ്പെടുത്തി. ബനീ ഇസ്രായീല, ബനു ഇസ്രായീലരെ. മിനൽ അദാബിൽ മുഹീൻ, അപമാനകരമായ ശിക്ഷയിൽ നിന്ന്. മിൻ ഫിർഔന, ഫിർഔനിൽ നിന്നുള്ള. ഇന്നഹു കാന ആലിയൻ മിനൽ മുസ്രിഫീൻ, തീർച്ചയായും അവൻ അതിരുവിട്ട് പ്രവർത്തിക്കുന്നവനും അതേപോലെ തന്നെ അമിതത്വം കാണിക്കുന്നവനും ആകുന്നു. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ചെയ്ത അനുഗ്രഹങ്ങളിൽ രണ്ടാമത്തെ അനുഗ്രഹമായി എടുത്തു പറയുന്നത്. ഫിർഔനിൽ നിന്നും അവൻ്റെ കൊടിയ മർദ്ദനങ്ങളിൽ നിന്നും അല്ലാഹു ആ ജനതയെ രക്ഷപ്പെടുത്തി എന്ന്. അല്ലാമ സ്വാലിഹുൽ ഹുസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, വൽ കർബു യഹ്തമിലു അന്നഹു അൽ ഹലാകു, ഈ കെറുബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഥവാ ദുഃഖത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വല്ല നാശത്തെക്കുറിച്ചുമായിരിക്കാം. കമ സബഖ ഫീ നദീരിഹ, മുമ്പ് കഴിഞ്ഞുപോയ വല്ല നാശങ്ങളെപ്പോലുള്ള നാശമായിരിക്കാം. വയഹ്തമിലു അന്നഹു മാ ലഹിഖഹുമാ മിനശ്ശിദ്ദത്തി മിൻ ഫിർഔൻ, അതല്ലെങ്കിൽ ഫിർഔനിൻ്റെ കൊടിയ മർദ്ദനത്തെക്കുറിച്ചായിരിക്കാം. ഫഇന്ന ഫിർഔൻ ഇസ്തഅബദ ബനി ഇസ്രായീല, ഫിർഔൻ ഇസ്രായീലരെ അടിമകളാക്കി. വസാറ യഖ്തുലു അബ്നാഅഹും വയസ്തഹി നിസാഅഹും, ആൺകുട്ടികളെ ക്രൂരമായി വധിക്കുകയും പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുകയും അവൻ ചെയ്തു. യുദബ്ബിഹു അബ്നാഅഹും അഹ്യാനൻ യദ്ബഹു ദബ്ഹൻ കൽഗനം, ആടിനെ അറുക്കുന്നത് പോലെ ചിലപ്പോൾ ആ ആൺകുട്ടികളവൻ അറുകൊല ചെയ്തു. വ അഹ്യാനൻ യഖ്തുലുഹും ഖത്ലൻ, ഇമ്മാ ബി അഹ്ജാരിൻ ഔ ബി ഗൈരിഹ, ചിലപ്പോൾ അവൻ വധിക്കുകയാണ് ചെയ്തത്, ചിലപ്പോൾ അറുകൊല നടത്തുകയും മറ്റു ചിലപ്പോൾ വധിക്കുകയുമാണ് ചെയ്തത്, കല്ലുകൊണ്ടോ അതേപോലെയുള്ള പല ഉപകരണങ്ങൾ കൊണ്ടും അവൻ വധിച്ചു കളയുകയാണ് ചെയ്തത്. അതാണ് ഫിറഔനിൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയെന്ന് അള്ളാഹു പ്രത്യേകമായി ഓർമ്മിപ്പിച്ചത്. തീർച്ചയായും ആ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കൽ, അവൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കുക എന്നത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത മഹത്തായ അനുഗ്രഹമായി അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. വകാന യുദീഹിം അശദ്ദൽ ഈദാ യസൂമുഹും സുൽ അദാബ്, അവൻ അവരെ ക്രൂരമായി ഉപദ്രവിക്കുകയും അതേപോലെ തന്നെ ശിക്ഷിക്കുകയും ചെയ്തു. 116-ാമത്തെ വചനത്തിൽ പറയുന്നു, വനസ്വർണാഹും ഫകാനൂഹുമൽ ഫകാനൂഹുമുൽ ഗാലിബീൻ. വനസ്വർണാഹും, അവരെ നാം സഹായിക്കുകയും ചെയ്തു. ഫകാനൂ, അങ്ങനെ അവരായി. ഹും, അവർ തന്നെ. അൽ ഗാലിബീൻ, വിജയികൾ. അവരെ നാം സഹായിക്കുകയും ചെയ്തു, അങ്ങനെ വിജയികൾ അവർ തന്നെ ആയിത്തീർന്നു. ഏറെ ഏറ്റവും ദുർബലരായിരുന്ന, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയായിരുന്ന ആ സമൂഹത്തെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നത്. നസർന മൂസ വഹാറൂന വബനി ഇസ്രായീല, നാം മൂസയെയും ഹാറൂനിനെയും ഇസ്രായീലരെയും നാം സഹായിച്ചു. ഫകാനൂഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. വഖദ് ബയ്യനല്ലാഹു തആല കൈഫ നസറഹും ഫീ മവാദിഇൻ കസീറ, എങ്ങനെയാണ് അവരെ സഹായിച്ചതെന്ന് വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലൂടെയും പല വചനങ്ങളിലൂടെയും അള്ളാഹു വ്യക്തമാക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വനസർനാഹും ഫകാനത് ലഹുമുൽ ഇസ്സ വന്നസ്ര വൽഗലബതു അലാ ഫിർഔൻ വആലിഹി, അഥവാ ഫകാനത് ലഹുമുൽ ഇസ്സതു വന്നസ്രതു, അള്ളാഹുവിൻ്റെ സഹായവും അതേപോലെ തന്നെ പ്രതാപവും അവൻ അവർക്ക് വീണ്ടും നൽകി. അതുപോലെ തന്നെ ഫിർഔനിൽ നിന്ന് അവർ രക്ഷപ്പെടുകയും ചെയ്തു. ഈ രൂപത്തിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്ന, അതേപോലെ തന്നെ അടിമകളാക്കി വെക്കപ്പെട്ടിരുന്ന ആ സമൂഹത്തെ അള്ളാഹു അവൻ്റെ അനുഗ്രഹം കൊണ്ട് മോചിപ്പിക്കുകയും അവർക്കവൻ വിജയം നൽകുകയും സഹായം നൽകുകയും ചെയ്തു എന്നതാണ് ഈ വചനത്തിൽ 116-ാമത്തെ വചനത്തിൽ അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നത്. വനസ്വർണാഹും, നാം അവരെ സഹായിക്കുകയും ചെയ്തു. ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവർ വിജയികളായി മാറി. സഹോദരങ്ങളെ, അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ ഏത് പ്രതികൂലമായ സാഹചര്യത്തിലും അള്ളാഹു അവൻ്റെ സഹായം അവർക്ക് നൽകുമെന്നതിന് ഇതുപോലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് വലിയ പാഠമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ചുകൊണ്ട് അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
0: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: മധുരം ഖുർആൻ സൂറ അൽ മുഅ്മിനൂൻ 23-44 വരെയുള്ള ആയത്തുകളുടെ പാരായണം നിർവഹിക്കുന്നത് റമദാൻ ഷക്കൂർ.
3: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ ഇബ്രാഹിം 32 മുതൽ 38 വരെ വചനങ്ങൾ ഷെയ്ഖ് ഒമർ അൽ അൻസി പാരായണം ചെയ്തത്.
1: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

ആ അധ്യായത്തിന്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു.

0: ുന്നവരായ ഇസ്ലാമിന്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ജനതയ്ക്ക് ഇറക്കിയ പരിശുദ്ധ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ചെറിയ മക്കൾക്ക് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെയാണ് പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ഈ ടെലിക്വിസ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ടെലിക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
3: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
3: ആയിഷ
2: ഷബീർ. മോളെ വീട് എവിടെയാണ്?
3: കാസർഗോഡ്.
2: കാസർഗോഡ് അല്ലേ? എത്ര
3: പഠിക്കുന്നേ?
2: മദ്രസയിൽ പഠിക്കുന്നുണ്ടോ?
3: ഇല്ല.
2: ഇല്ല, ആണോ? മാഷാല്ലാ. ഏത് സ്കൂളിലാ പഠിക്കണേ?
3: അൽഫിത്ര.
2: അൽഫിത്രയിലാണോ? ഓക്കെ. എത്ര ജുസായി ആയിഷ ഷബീറിന്? ുമാറാവട്ടെ. അപ്പൊ നന്നായി പഠിച്ച് നന്നായി ഉഷാറായി വരുന്നുണ്ടല്ലേ? ഇൻഷാല്ലാ പരലോകത്ത് സ്വർഗം നേടാൻ ആയിഷ ഷബീർ പഠിച്ച ഈ ഖുർആൻ കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. ആമീൻ. നമുക്ക് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവാ, അറിയാലോ. നേരത്തെ വിളിച്ചിട്ടുണ്ടോ ആയിഷ ഷബീർ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? തെറ്റിപ്പോയി അല്ലേ. അപ്പൊ ഇന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. ഇൻഷാല്ലാ. അപ്പൊ ഞാൻ ചെറിയൊരു സൂറത്ത് ഓതാം. ആ സൂറത്തിന്റെ പേര് പറയണം. ഓക്കെ. ഇൻഷാല്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت. ഈ സൂറത്തിന്റെ പേരെന്ന് പറയാമോ?
3: സൂറ തക്വീർ.
2: ഒന്നുകൂടെ ആലോചിച്ച് പറഞ്ഞോളൂ. ഇദസ് സമാഉ ഫത്വറത്.
3: സൂറ ഇൻഷിഖാ.
2: എന്താണ്? അല്ല. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ, അപ്പോഴാണ് ഖുർആനിന്റെ ഈ ആയത്തുകളിൽ തന്നെ സൂറത്തുകളുടെ പേരുകൾ വരുന്നുണ്ട് ചെറിയ വ്യത്യാസത്തോടുകൂടെ. ഓക്കെ. അപ്പൊ ഇൻഫിത്വറാണ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ആദ്യം തെറ്റിച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചപ്പോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നന്നായി ശ്രദ്ധിച്ച് പറയണേ. ഓക്കെ. എന്നാ ഞാൻ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ? ശരി, ഞാനൊരു ചെറിയ ഭാഗം പാരായണം ചെയ്യാം, അതിൻ്റെ ബാക്കിയാണ് എനിക്ക് ഓതിത്തരേണ്ടത്. റെഡിയാണോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ആ ഓതിക്കോളൂ.
1: السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا الرَّحْمَنُ لَا يَمْلِكُونَ
0: ഒന്നുകൂടെ ഓതിക്കോ. ശരിയാണ്, ഒന്നുകൂടെ ഓതിക്കോ.
1: السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا الرَّحْمَنُ لَا يَمْلِكُونَ مِنْهُ
0: ആയിട്ട്. ശരിയാണ്, അതിൽ ചെറിയൊരു തെറ്റ് വന്നു. റബ്ബി സമാവാത്തി വൽ അർളി എന്നാണ്, വൽ അർളി എന്നാണ്, വൽ അർള എന്നല്ല. ഞാനൊന്ന് ഓതാം. റബ്ബി സമാവാത്തി വൽ അർളി വമാ ബൈനഹുമ റഹ്മാൻ لا يملكون منه خطابا. മനസ്സിലായോ? അപ്പോ രണ്ടെണ്ണം പറഞ്ഞു എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? ഏ, ഒന്നാമത്തെ ചോദിക്കാം, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക് ഇൻഷാല്ലാ. അത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ കൂട്ടൂല.
1: ഓക്കെ,
0: ഇൻഷാല്ലാ. അപ്പോൾ രണ്ടാം ക്ലാസ്സിലാണ് ആയിഷ ഷബീർ പഠിക്കുന്നത്. നല്ല കുട്ടിയാണ്, രണ്ട് മൂന്ന് ജുസ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ നന്നായി പാരായണം ചെയ്യണം എപ്പോഴും, അപ്പോഴാണ് നമ്മൾക്ക് എപ്പോഴും നന്നായി ഓർമ്മ വരിക. റെഡി?
1: ഓക്കെ,
0: ഇൻഷാല്ലാ. എന്നാൽ ഞാൻ ചെറിയൊരു സൂറത്ത് ഓതാം, അതിൻ്റെ ബാക്കി എനിക്ക് ഓതി തരണേ.

0: الفوج واليوم الموعود وشاهد ومشهود قتل أصحاب الأخدود. باقي ودو
1: النار ذات الوقود إذ هم عليها قعود وهم على ما يفعلون بالمؤمنين شهود.
0: മാഷാല്ലാ. അപ്പം ഇതുപോലെ മറ്റ് സുഹൃത്തുക്കളും കാണാതെ പഠിയുന്ന രൂപത്തിലേക്ക് എത്തണം. ഓക്കെ, എന്നാലാണ് നമുക്ക് ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ കുറച്ചും കൂടെ നന്നായി സ്പീഡിൽ ഓതാനൊക്കെ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പം നല്ല രൂപത്തിൽ ഖുർആൻ പഠിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ എപ്പിസോഡിലെ അടുത്ത കോളിലേക്ക് നമുക്ക് കടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ആമിന ഷബീർ.
0: ആമിന ഷബീർ, ആമിന ഷബീർ എന്നാണോ പേര് പറഞ്ഞേ?
1: ആമിന.
0: ഓക്കെ, ആമിന എത്രയിലാണ് പഠിക്കുന്നേ?
1: ഒന്നില്.
0: മാഷാഅല്ലാ, എൽ കെ ജി. ആമിനക്ക് എത്ര ജുസ് അറിയാം? പത്ത് സൂറത്ത് അറിയാം അല്ലേ? ഓക്കെ, നേരത്തെ ടെലികിസിലേക്ക് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചോ? ആ, സമ്മാനം കിട്ടിയോ? ഓക്കെ, എങ്ങനെ?
1: ആ,
0: അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ ആമിന? ഓക്കെ, ഞാനൊരു സൂറത്ത് ഓതാം. അതിന്റെ പേര് പറഞ്ഞേനെ എനിക്ക്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. ഈ സൂറത്തിൻ്റെ പേരെന്ന് പറയൂ. ആരാ പറഞ്ഞു തരുന്നുണ്ടാ? കിട്ടുവോ? ഇല്ല, വേറെ ആരും സംസാരിക്കണ്ട കേട്ടോ. ആയിഷക്ക് കിട്ടുന്ന, അല്ല സോറി, ആമിനക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കൂ. കിട്ടുന്നില്ലേ? അപ്പൊ നന്നായി പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കണേ. ഇൻഷാല്ലാട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഈ എപ്പിസോഡിലെ അവസാനത്തെ കോള് ആരാണെന്ന് പരിശോധിക്കാം. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? എന്താ പേര് പറഞ്ഞേ? നശ്വ സുഹാദ്. എവിടെ വീട് നശ്വയുടെ?
1: കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂരിലെ.
0: ബേപ്പൂരിലെ. എത്രയിലാ പഠിക്കുന്നേ?
1: ഫോർത്ത് സ്റ്റാൻഡേർഡില്.
0: ഫോർത്ത് സ്റ്റാൻഡേർഡാ? ഏത് സ്കൂളാണ്?
1: മണ്ണൂർ നോർത്ത് എസി സ്കൂൾ.
0: ഓക്കെ, മദ്രസ പഠിക്കുന്നുണ്ടോ? എത്രയിലാണ്? നാലിലല്ലേ. ശരി, അപ്പോ പീസ് ഖുർആൻ റേഡിയോ ടെലികാസ്റ്റില് മൂന്ന് ചോദ്യങ്ങളാണ് ഉണ്ടാവുക, അറിയാലോ. അതിൽ ഒന്നാമത്തേതിന് ആൻസർ പറഞ്ഞാലാണ് രണ്ടാമത്തെ ചോദ്യം ചോദിക്കൂ. റെഡി? ഓക്കെ, അപ്പൊ ഞാൻ ചെറിയ ഒരു സൂറത്ത് പാരായണം ചെയ്യാം, അതിൻ്റെ ബാക്കി എനിക്ക് പറഞ്ഞു തരണം. أعوذ بالله من الشيطان الرجيم.

0: لدى باكيو دو.
1: بسم الله الرحمن الرحيم. لقد خلقنا الإنسان في كبد. أيحسب أن لن يقدر عليه أحد. يقول أهلكت مالا لبدا.
0: മാ ഷാ അല്ലാ, ചെറിയ ഒന്ന് രണ്ട് മിസ്റ്റേക്കുകളുണ്ട്. ലഖദ് ഖാ എന്ന് പറയണേ, അതേപോലെ തന്നെ അല്ല യഖദിറ ഖാഫൊക്കെ കറക്റ്റ് ഉച്ചരിക്കണം. ഓക്കെ, നന്നായിട്ടുണ്ട്, അപ്പൊ ശ്രദ്ധിക്കണം. ഓക്കെ, എത്ര ജുസ് പഠിച്ചിട്ടുണ്ട് നശുവ? ഓക്കെ, എന്നാ ഞാനൊരു സൂറത്തിൻ്റെ മറ്റൊരു ഭാഗം ഓതാം, അതിൻ്റെ വാക്യം എനിക്ക് ഓതിത്തരണേ. أعوذ بالله من الشيطان الرجيم. إذا السماء انفطرت وإذا الكواكب انتثرت وإذا البحار فجرت وإذا القبور بعثرت. باقي أدو.

0: ഓക്കേ, അപ്പൊ രണ്ടെണ്ണത്തിന്റെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടല്ലേ. സന്തോഷമായോ? ഇനിയിപ്പോ ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ടല്ലോ, അതും കൂടെ ചോദിക്കാം അല്ലേ. അതിനും കൂടെ ഉത്തരം കിട്ടിയാൽ എന്ത് കിട്ടും?
1: സമ്മാനം.
0: സമ്മാനം കിട്ടും. നേരത്തെ സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഓക്കേ, അപ്പൊ ഞാൻ ഓതാം. ഒരു സൂറത്തിൻ്റെ രണ്ടാമത്തെ ആയത്ത് ഞാൻ ഓതാം. എനിക്ക് വേണ്ടത് ഒന്നാമത്തെ ആയത്താണ്. റെഡി?

0: فسوى. ഒന്നാമത്തെ ആയത്ത് എനിക്ക് വേണം, ഞാൻ ഓതിയത് രണ്ടാമത്തെ ആയത്താണ്. കേൾക്കുന്നില്ലേ? അല്ലദീ ഖലഖ ഫസവ്വ. കേട്ടുന്നില്ലേ? മാഷാല്ലാ മാഷാല്ലാ. അപ്പോ പെട്ടെന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മള് എപ്പോഴും ഖുർആനുമായി ശക്തമായ ബന്ധം ഉണ്ടാവണം. എന്നും രാവിലെയും വൈകുന്നേരം ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഖുർആനുമായി നന്നായി അടുത്ത ബന്ധം ഉണ്ടാക്കണം. ഓക്കെ, ഇൻഷാല്ലാ. വിശുദ്ധ ഖുർആനിനെ കൂടുതൽ അറിയാനും പഠിക്കുവാനും ചെറിയ മക്കൾക്ക് നൽകുന്ന അവസരമാണ് പീസ് ഖുർആൻ റേഡിയോ ടെലികിസ്. ഇന്നത്തെ ഈ ടെലികിസിൽ പങ്കെടുത്ത എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം പ്രോഗ്രാമുകളിൽ നമ്മുടെ കുട്ടികളെ കൂടി പങ്കെടുപ്പിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: മാഷാ അല്ലാ, ബറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ്.
2: أعوذ بالله من الشيطان الرجيم.

0: മാഷ അള്ളാ ജസാക്കുമുല്ലാ ഖൈർ. നിങ്ങൾ ഇതുവരെ കാതോർത്തത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറ നിസ 116 മുതൽ 126 വരെ വചനങ്ങൾ ഷെയ്ഖ് റാദ് അൽ ഖുർദി പാരായണം ചെയ്തത്.
1: സൂറത്തു തഗാബുൻ മദീനയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ് ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്.

0: ജസാക്കും അല്ലാഹ് ഖൈറൻ. നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 20-ാമത്തെ അധ്യായം സൂറത്തു ത്വാഹ 77 മുതൽ 101 കൂടി വചനങ്ങളാണ് ഇതുവരെ കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി ഷെയ്ഖ് ഖാസിം ഫാദേൽ.
1: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തു ശുഅറായിലെ 69 മുതൽ 83 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ ഹുസൈൻ.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നമുക്ക് നമ്മുടെ പാരായണങ്ങളിലെ തെറ്റുകൾ തിരുത്താൻ, അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അവ കൃത്യമായി മനസ്സിലാക്കാൻ അത്തഹ്സീൻ പ്രോഗ്രാം കേട്ടുവരാം. അത്തഹ്സീൻ പ്രോഗ്രാമിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 118-119 വചനങ്ങളിലെ പാരായണ സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച്, സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെക്കുറിച്ചുള്ള തിരുത്തലുകളാണ്. ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് അബ്ദുശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 118-119 ആയത്തുകളാണ് ഇൻഷാ അല്ലാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്. തജ്വീദ് നിയമങ്ങളനുസരിച്ച്, അതുപോലെ തന്നെ പാരായണത്തിൽ അബദ്ധങ്ങളൊന്നുമില്ലാതെ വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പാരായണം ചെയ്യുവാനും പഠിക്കുവാനൊക്കെ ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ.

0: فلا تسأل عن أصحاب الجحيم.
1: وقال الذين ഇവിടെ അല്ലദീന അല്ലദീന ദാൽ എന്ന അക്ഷരം അല്ലസീന എന്നോ അല്ലദീന എന്നോ അല്ല പറയേണ്ടത്, അല്ലദീന. വഖാലല്ലദീന ദാൽ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം വളരെ നേരിയ തോതിൽ പുറത്തായിരിക്കണം നാവിൻ്റെ അറ്റം. എന്നാൽ ഷാഇൻ്റെ അത്ര ആവുകയും ചെയ്യരുത്. ഈ മൂന്നക്ഷരങ്ങളാണ് ഈ ഒരു മഖ്റജിൽ നിന്നും പ്രത്യേകമായിട്ട് വരുന്നത്, ശ്രദ്ധിക്കണം. വഖാലല്ലദീന ലാ യഅലമൂന, ലാ യഅലമൂന അല്ല, ലാ യഅലമൂന ലൗലാ യുകല്ലിമുനല്ലാഹു, യുകല്ലിമുന എന്നല്ല യുകല്ലിമുന, കാഫ് ഉച്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യുകല്ലിമുനല്ലാഹു ഔ തഅ്തീന أو تأتينا آية مدن أكشرم آية ألفين الشيشم همزة أدو تبادت نالو أنجو حركة قدر نيتا ونمد دان منفصل أو تأتينا آية أدو وقف جيم بول آية هائن سكون ورن روبت آية كذلك كذلك لا كذلك قال الذين الذين ذال ശ്രദ്ധിക്കണം മിൻ ഖബ്ലിഹിം സാകിന നൂന് ശേഷം ഖാഫ് ഇഖ്ഫാ ബിഗുന്ന ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെയുള്ള ഗുന്നയും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. എങ്ങനെ? മിൻ ഖ മിൻ ഖ മിൻ ഖബ്ലു അല്ല മിൻ ഖബ്ലു അല്ല മിൻ ഖബ്ൽ مِنْ قَبْلِهِمْ مِثْلَ ساكنة ميمين شاشم ميم إدغام متماثلين سكون الميمين حركة الميمين لك إدغام چهد دواء كوٹي لئي پيچ منتشو كوندو چريكنام قَبْلِهِمْ قَبْلِهِمْ مِثْلَ قَبْلِهِمْ مِثْلَ إني مِثْل مِثْل إن آبرد ثائن فقرم سين آيات ورن شردكنام مثل الا مثل مثل مثل قولهم قولهم تشابهت قلوبهم تشابهت تاء അതിന് സുക്കൂനാണ്, ഖൽഖല ചെയ്യാതെ. അഥവാ തശാബഹത് ഖുലൂബുഹും അല്ല തശാബഹത് ഖുലൂബുഹും. ഖദ് ബയ്യന്നൽ ഖദ് ഖാഫ് ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ ദാലിനെ ഖൽഖല ചെയ്യണം, സുക്കൂനുണ്ട് ശരിക്കും കേൾക്കണം. ഖദ് ഖദ് ഖദ് ബയ്യന്നൽ നൂൻ ഷദ് മണിക്കണം. ഖദ് ബയ്യന്നൽ ആയാതി ബയ്യന്ന എന്നാണ്. ഖദ് ബയ്യന്നൽ ആയാതി ലിഖൗമി യൂഖിനൂൻ ലിഖൗമി യു തൻവീന് ശേഷം യാ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് അഥവാ മിക്സ് ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ലിഖൗമി യൂഖിനൂൻ ലിഖൗമി യൂഖിനൂൻ ഇങ്ങനെ അവിടെ മണിച്ചുകൊണ്ട് ഓതണം. അടുത്ത ആയത്ത് ഇന്ന അർസൽനാക ഇന്ന നൂന് ഷദ് മണിക്കണം. അതോടൊപ്പം അവിടെ മദ്ദിൻ്റെ അക്ഷരമായ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ്ദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. ഇന്ന അർസൽന ഇങ്ങനെ. ഇനി അർസൽനാക ബിൽ ഹഖി ബിൽ ഹഖി ഹ തൊണ്ടയുടെ മധ്യഭാഗം ഹ ഹി ഹു അഹ് ബിൽ ഹഖി ഖാഫ് ഖാ ഖി ഖു അഖ് ബിൽ ഹഖി بشيرا ونذيرا بشيرا تنوين ശേഷം വ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ബഷീറൻ ഇങ്ങനെ. ബഷീറൻ ونذيرا ولا تسألوا ഇവിടെയും ونذيرا എന്നുള്ളടത്തും തൻവീനിന് ശേഷം വ ഇദ്ഗാം ബിഗുന്ന, നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വനദീറൻ ദാല്, അതിൻ്റെ ഉച്ചാരണം വനസീർ എന്ന്, വനസീറം ഇങ്ങനെ ഓതിപ്പോകരുത്. സാധാരണക്കാർ മീൻസ് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരണമൊന്നും അറിയാത്ത ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വനസീറൻ എന്ന് പറയരുത്. ഹംസ തൊണ്ടയുടെ താഴേ ഭാഗം കൃത്യമായിട്ട് ഉച്ചാരണത്തിൽ ശബ്ദത്തിൽ കൊണ്ടുവരണം. തുസ്സലു എന്ന് പറയരുത്, വല തുസ്സലു നസാബിൽ ജഹീം ഇങ്ങനെ ഓതരുത്. വല തുസ് അലു അൻ അസ്ഹാബിൽ ജഹീം, അസ്ഹാബി സാദാണ്, കൃത്യമായിട്ട് ഉച്ചരിക്കണം. അസ്ഹാബ് എന്നല്ല, സീനല്ല, അസ്ഹാബ്. സ്വാദ് ഹ എല്ലാം കൃത്യമായിട്ട് മഖ്റജിൽ നിന്നും തന്നെ ഉച്ചരിക്കണം. അൻ അസ്ഹാബിൽ ജഹീം, ജഹീമല്ല, ഹ അല്ല, ഹ ജഹീം, തൊണ്ടയുടെ മധ്യഭാഗം ഹ ജഹീം കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാ അല്ലാഹ്.

0: ولا تسأل عن أصحاب الجحيم. بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും സൂചിപ്പിച്ചുകൊണ്ട് കൃത്യമായ പാരായണം എങ്ങനെയാകാം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം സൂറ അൽ ബഖറയിലെ 118-119 വചനങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ നാം കേട്ടത്. ക്ലാസ് എടുത്തത് ഹാഫിദ് അബ്ദു ശുക്കൂർ.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. വിശുദ്ധ മക്ക മദീന ഹറമുകളിൽ മഗ്രിബ് ഫജർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാമുമാരുടെ നമസ്കാര സമയങ്ങളിൽ നിർവഹിക്കുന്ന പാരായണമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിൽ നാം കേൾക്കുന്നത്. ഇപ്പോൾ മദീന ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി പാരായണം നിർവഹിച്ച സൂറത്തുൽ അൻആമിലെ 22 മുതൽ 45 വരെ വചനങ്ങളും, തുടർന്ന് മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ഷേഖ് വലീദു ഷംസാൻ പാരായണം നിർവഹിച്ച സൂറത്തു കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളിലെ പാരായണവുമാണ് നാം കേൾക്കുന്നത്.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

أنفسهم وضل عنهم ما كانوا يفترون ومنهم من يستمع إليك وجعلنا

وهم ينهون عنه ويناون عنه وان يهلكون الا انفسهم وما يشعرون.

0: والحمد لله رب العالمين.
1: മക്ക ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് വലീദ് ശംസാൻ.

0: أحد.
1: ما شاء الله، ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാവുമാരുടെ പാരായണം.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീലാ.

മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ولقد صرفنا في هذا القرآن للناس من كل مثل

0: മാഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ.
1: ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ശ്രോതാക്കളോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മാഷാല്ലാ, ജസക്കല്ലാ ഖൈറാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ കഹ്ഫിലെ 1 മുതൽ 14 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. സൂറ അഷ്ഷുറ 111 മുതൽ സൂറത്തു നംല് പൂർണ്ണമായും നമുക്ക് ആസ്വദിക്കാം. ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹ്ദറിൻ്റെ ശബ്ദത്തിൽ.

قال إني لعملكم من القالين رب نجني وأهلي مما يعملون

أفبعذابنا يستعجلون أفرأيت إن متعناهم سنين

وأنذر عشيرتك الأقربين واخفض جناحك لمن اتبعك من المؤمنين.

تلك آيات القرآن وكتاب مبين.

وأمرت أن أكون من المسلمين وأن أتلو القرآن

0: മാഷാ ജസാക്കുമുല്ലാ ഖൈറൻ. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു അഷുറ 111 മുതൽ സൂറത്തു നംല് പൂർണ്ണമായും നാം ആസ്വദിച്ചു. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഹദർ.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇപ്പോൾ നാം കേൾക്കുന്നത് സൂറത്തു നജ്മിലെ 27 മുതൽ 62 വരെ വചനങ്ങൾ. പ്രമുഖ ഖാരി ഹബ്സ അൽ ബല്ലൂശിയുടെ ശബ്ദത്തിലാണ്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി പ്രശസ്ത ഖുർആൻ വിവർത്തകൻ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിനെ ആധാരമാക്കിയുള്ള ശബ്ദ പ്രക്ഷേപണം. ഇന്ന് നാം കേൾക്കാൻ പോകുന്ന സൂറത്ത് സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വ്യാഖ്യാനവും വിശദീകരണവും.
1: വചനം 5, വാക്കർത്ഥം. ഖാല, അദ്ദേഹം പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ഇന്നീ ദഅഉതു, നിശ്ചയമായും ഞാൻ ക്ഷണിച്ചു അഥവാ വിളിച്ചു, ഖൗമി, എന്റെ ജനതയെ, ലൈലൻ, രാത്രി, വനഹാറൻ, പകലും.
2: ഖാല റബ്ബി ഇന്നീ ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ.
1: അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, നിശ്ചയമായും എന്റെ ജനതയെ ഞാൻ രാവും പകലും വിളിച്ചു. വചനം 6, വാക്കർത്ഥം. ഫലം യസിദുഹും, എന്നിട്ട് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ദുആഇ, എന്റെ വിളി, ഇല്ല ഫിറാറ, ഓടിപ്പോക്കല്ലാതെ.
2: ഫലം യസിദുഹും ദുആഇ ഇല്ല ഫിറാറ,
1: എന്നിട്ട് എന്റെ വിളി അവർക്ക് ഓടിപ്പോക്കല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിച്ചില്ല. വചനം 7, വാക്കർത്ഥം. വഇന്നി, നിശ്ചയമായും ഞാൻ, കുല്ലമ ദഅഉതുഹും, ഞാനവരെ വിളിച്ചപ്പോഴെല്ലാം, ലിതഗ്ഫിറ ലഹും, നീ അവർക്ക് പൊറുക്കുവാനായി, ജഅലൂ, അവർ ആക്കി അഥവാ ആക്കുന്നു, അസ്വാബിഅഹും, അവരുടെ വിരലുകളെ, ഫീ ആദാനിഹിം, അവരുടെ കാതുകളിൽ, ചെവികളിൽ, വസ്തഗ്ശൗ, അവർ മൂടിയിടുകയും ചെയ്തു അഥവാ മൂടിപ്പുതക്കുകയും ചെയ്തു, ഥിയാബഹും, അവരുടെ വസ്ത്രങ്ങളെ, വ അസ്വറു, അവർ ഷഠിച്ചു നിൽക്കുകയും അഥവാ നിരതരാവുകയും ചെയ്തു, വസ്തക്ബറു, അവർ അഹംഭാവം നടിക്കുകയും ചെയ്തു, ഇസ്തിക്ബാറൻ, ഒരു അഹംഭാവം നടിക്കൽ.

0: നീ അവർക്ക് പുറത്തു കൊടുക്കുവാൻ വേണ്ടി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെയും അവർ തങ്ങളുടെ കാതുകളിൽ വിരലുകളിട്ട് പൊത്തിക്കളയുകയും തങ്ങളുടെ വസ്ത്രങ്ങളെ മീതയിട്ട് മൂടിപ്പുതക്കുകയും ചെയ്യുകയാണ്. അവർ നിഷേധത്തിൽ ശടിച്ചു നിൽക്കുകയും ഒരു കടുത്ത അഹംഭാവം നടിക്കൽ നടിക്കുകയും ചെയ്യുന്നു. 5 മുതൽ 7 വരെ വചനങ്ങളുടെ വിശദീകരണം. തങ്ങളോട് ഉപദേശിക്കുന്നത് കേൾക്കുക പോലും ചെയ്യാതിരിക്കുവാൻ വേണ്ടിയാണ് അവർ കാതിൽ വിരലിട്ട് പൊത്തുന്നതും മേലെ വസ്ത്രമിട്ട് മൂടുന്നതും. വചനം 8, വാക്കർത്ഥം. തുമ്മ ഇന്നി, പിന്നെ ഞാൻ, ദഅഉതുഹും, അവരെ ഞാൻ വിളിച്ചു, ജിഹാറൻ, ഉറക്കെ.
1: തുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ,
0: പിന്നെ അതിനു പുറമെ ഞാൻ അവരെ ഉറക്കെ വിളിച്ചു. വചനം 9, വാക്കർത്ഥം. തുമ്മ ഇന്നി അഅലൻതു, പിന്നെ ഞാൻ പരസ്യമാക്കി, ലഹും, അവരോട്, വ അസ്റർത്തു ലഹും, അവരോട് രഹസ്യമാക്കുകയും സ്വകാര്യമാക്കുകയും ചെയ്തു. ഇസ്റാറൻ, ഒരു സ്വകാര്യമാക്കൽ.
1: ثم إني أعلنت لهم وأسررت لهم إسرارا,
0: പിന്നെ ഞാൻ അവരോട് എൻ്റെ വിളി പരസ്യമാക്കുകയും സ്വകാര്യമാക്കി രഹസ്യമാക്കുകയും ചെയ്തു. വചനം 10, വാക്കർത്ഥം. ഫഖുൽതു, അങ്ങനെ ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു, നിങ്ങൾ പാപമോചനം തേടുവിൻ, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട്, ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു, ഗഫ്ഫാറൻ, വളരെ പൊറുക്കുന്നവൻ.
1: فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا.
0: അങ്ങനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, നിശ്ചയമായും അവൻ വളരെ പൊറുക്കുന്നവനാണ്. വചനം 11, വാക്കർത്ഥം. യുർസിലി, അവൻ അയക്കും, അയച്ചുവിടും, അസ്സമാ, ആകാശത്തെ അഥവാ മഴയെ, അലൈക്കും, നിങ്ങൾക്ക് അഥവാ നിങ്ങളിൽ, മിദ്റാറൻ, സമൃദ്ധമായി, തുടർച്ചയായി, ഒഴുകിക്കൊണ്ട്. എന്നാൽ നിങ്ങൾക്ക് അവൻ ആകാശത്തെ അഥവാ മഴയെ സമൃദ്ധമായി അയച്ചു തരും. വചനം 12, വാക്കർത്ഥം. വയും ദിദുക്കും, നിങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യും, ബി അംവാലിൻ, സ്വത്തുക്കൾ കൊണ്ടും, വ ബനീന, മക്കൾ കൊണ്ടും, വയജഅല്ലക്കും, നിങ്ങൾക്ക് ഏർപ്പെടുത്തി തരികയും ചെയ്യും, ജന്നാത്തിൻ, തോട്ടങ്ങളെ, വയജഅല്ലക്കും, നിങ്ങൾക്കുണ്ടാക്കി തരികയും ചെയ്യും, അൻഹാറൻ, അരുവികളെ.

0: സ്വത്തുക്കളും മക്കളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കിത്തരികയും നിങ്ങൾക്ക് അരുവികൾ ഉണ്ടാക്കിത്തരികയും ചെയ്യും. 8 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണം. രാപ്പകൽ ഭേദമന്യേ നിരന്തരം അദ്ദേഹം അവരെ
1: സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു.
0: ഉറക്കയും പതുക്കയും പരസ്യമായും രഹസ്യമായും അങ്ങനെ എല്ലാവിധേനയും ക്ഷണിച്ചു നോക്കി. സത്യമാർഗം സ്വീകരിക്കുന്ന പക്ഷം പരലോകത്ത് വച്ച് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുമെന്ന് മാത്രമല്ല, ഇഹത്തിലും നിങ്ങൾക്ക് സുഖജീവിതവും അഭിവൃദ്ധിയും നൽകും എന്നൊക്കെ ഉപദേശിച്ചു. പക്ഷേ എന്തുതന്നെ ആയിട്ടും തങ്ങളുടെ മർക്കടമുഷ്ടി അവർ അവസാനിപ്പിച്ചില്ല. ധിക്കാരവും പരിഹാസവും അവലംബിക്കുക തന്നെ ചെയ്തു. സത്യവിശ്വാസവും സൽക്കർമ്മവും സ്വീകരിക്കുന്നതിൻ്റെ ലക്ഷ്യം ഐഹിക നേട്ടങ്ങളല്ല, പാരത്രിക നേട്ടങ്ങളാകുന്നു. തുരീദൂന അർദ്ദുന്യ വല്ലാഹു യുരീദുൽ ആഖിറ. നിങ്ങൾ ഐഹിക വിഭവം ഉദ്ദേശിക്കുന്നു, അല്ലാഹുവാകട്ടെ പരലോകവും ഉദ്ദേശിക്കുന്നു. സൂറത്ത് അൻഫാൽ 67. പക്ഷേ അതുമൂലം ഐഹികമായ ക്ഷേമ ഐശ്വര്യങ്ങളും ലഭിക്കുന്നതാണ് താനും. മനുഷ്യൻ നീതിയോടും നെറിയോടും കൂടി ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതം സ്വതവേ സമാധാനപരമായിത്തീരും. കൂടാതെ അള്ളാഹുവിൻ്റെ കൃപാകടാക്ഷങ്ങൾ അവനിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയും അതവൻ്റെ ഭൗതിക ജീവിതത്തിലും വിലസിക്കൊണ്ടിരിക്കുകയും ചെയ്യും. താൽക്കാലിക നേട്ടങ്ങളിൽ വേഗം ആകർഷിക്കുന്നവരാണല്ലോ മനുഷ്യർ. അതുകൊണ്ടാണ് സത്യവിശ്വാസം മൂലമുണ്ടാകുന്ന ഐഹിക നേട്ടങ്ങളെക്കുറിച്ചും നൂഹ് അലൈഹിസ്സലാം ജനങ്ങളെ പ്രത്യേകം ധരിപ്പിക്കുന്നത്. മാത്രമല്ല, താൽക്കാലിക ലഭ്യങ്ങളെ ഓർത്തെങ്കിലും അവർ നേർവഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ അതിൽ തന്നെ ഉറച്ചു നിൽക്കുവാൻ കാരണമാകുകയും ചെയ്തേക്കും. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും പല ആളുകളും താൽക്കാലിക പരിതസ്ഥിതികളുടെ സമ്മർദ്ദ നിമിത്തം സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്രമേണ വിശ്വാസത്തിൽ അടിയുറച്ച് ഉന്നത നിലവാരത്തിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. മനുഷ്യർക്കിടയിൽ പാപവർദ്ധനയും സത്യവിശ്വാസത്തിൻ്റെ അഭാവവും നിമിത്തം പാരത്രികമായ ശിക്ഷയ്ക്ക് പുറമെ ഐഹികമായ ശിക്ഷകളും കൂടി നേരിട്ടേക്കാമെന്നും പാപമോചനം തേടലും സത്യവിശ്വാസവും പാരത്രികമായ പ്രതിഫലത്തിന് പുറമെ ഇഹത്തിൽ ക്ഷേമൈശ്വര്യങ്ങൾ ലഭിക്കുന്നതിന് കാരണമാണെന്നും ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. മഴ കിട്ടാതെ കഷ്ടപ്പെടുമ്പോൾ മഴയ്ക്ക് അപേക്ഷിച്ചുകൊണ്ടുള്ള ദുആയും നമസ്കാരവും നടത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണല്ലോ. അതിൽ പാപമോചനം തേടുന്നതിന് അഥവാ ഇസ്തിഗ്ഫാറിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ളതായി കാണാം. ഇതാണ് അതിന് കാരണം. സൂറത്ത് ആറാഫിൽ അല്ലാഹു പറയുന്നു, വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാതു മിനസ്സമാഇ വൽ അർദ്. ആ രാജ്യങ്ങളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ നാം അവരിൽ ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും ബറക്കത്ത് അഥവാ അഭിവൃദ്ധി തുറന്നുകൊടുക്കുമായിരുന്നു. സൂറത്ത് ഹൂദിൽ ഇങ്ങനെ കാണാം, വഇനിസ്തഗ്ഫറു റബ്ബക്കും ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുവിൻ, പിന്നെ അവങ്കിലേക്ക് പശ്ചാത്തപിക്കുകയും ചെയ്യുവിൻ. എന്നാൽ നിർണയം ചെയ്യപ്പെട്ട ഒരു അവധി വരെ അവൻ നിങ്ങൾക്ക് നല്ല അനുഭവം അനുഭവിപ്പിച്ചു തരുന്നതാണ്. ഒരാൾ ക്ഷാമം ബാധിച്ചതിനെ സംബന്ധിച്ചും വേറൊരാൾ ദാരിദ്ര്യത്തെയും സന്താനങ്ങളുടെ കുറവിനെയും സംബന്ധിച്ചും മൂന്നാമതൊരാൾ തൻ്റെ തോട്ടങ്ങൾ ഉണങ്ങിപ്പോയതിനെ സംബന്ധിച്ചും സങ്കടം പറഞ്ഞപ്പോൾ അവരോടെല്ലാം തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊള്ളുക എന്ന് ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മൂന്നു പേരോടും ഇങ്ങനെ ഉത്തരം പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ പ്രസ്താവനയെ അടിസ്ഥാനമാക്കിയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായത്രേ. എന്നാൽ ഒരു വാസ്തവം പ്രത്യേകം മനസ്സിരുത്തേണ്ടിയിരിക്കുന്നു. ഭൗതികമായ സുഖൈശ്വര്യങ്ങൾ ഒരു ജനതയുടെയോ വ്യക്തിയുടെയോ സാക്ഷാൽ നന്മക്ക് മാനദണ്ഡമല്ല. തനി ഭൗതികവാദികളും ധാർമ്മിക രംഗത്ത് മൃഗങ്ങളെക്കാൾ അധപ്പതിച്ചവരുമായ ജനസമൂഹങ്ങൾ അങ്ങേയറ്റം സുഖാഡംബരങ്ങളിൽ മുഴുകിക്കഴിയുന്നതും അവരെക്കാൾ ഏത് നിലക്കും ഉത്തമന്മാരായിട്ടുള്ളവർ വളരെ ക്ലേശകരമായ ജീവിതം നയിച്ചു വരുന്നതും നാം കാണുന്നു. ഇതെല്ലാം അല്ലാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളത്രേ. അല്ലാഹു പറയുന്നു, വനബുലുവക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വഇലൈന തുർജഊൻ. തിന്മ കൊണ്ടും നന്മ കൊണ്ടും അഥവാ ദോഷം കൊണ്ടും ഗുണം കൊണ്ടും നിങ്ങളെ നാം ഒരു പരീക്ഷണം പരീക്ഷിക്കുന്നതാണ്. നമ്മുടെ അടുക്കലേക്കത്രേ നിങ്ങൾ മടക്കപ്പെടുന്നതും. വേദക്കാരെപ്പറ്റി ഇങ്ങനെ പറയുന്നു, വബലൗനാഹും ബിൽ ഹസനാത്തി വസയ്യിആത്ത്. സൂറത്ത് ആറാഫ്. നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. മറ്റൊരിടത്ത് പറയുന്നു, വമൽ ഹയാത്തുദ്ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ വലതബുലുവന്ന ഫി അംവാലിക്കും വ അംഫുസിക്കും. സൂറത്ത് ആലു ഇമ്രാൻ. ഐഹിക ജീവിതം കൃത്രിമ സാമഗ്രിയല്ലാതെ മറ്റൊന്നുമല്ല. നിശ്ചയമായും നിങ്ങളുടെ സ്വത്തുക്കളിലും ദേഹങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്നതാണ്.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 5 മുതൽ 12 വരെ വചനങ്ങളുടെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോയിൽ ഇനി തഫ്സീറു സഅദി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് തഫ്സീറു സഅദിയുടെ മറ്റൊരു അധ്യായമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 92 അധ്യായം സൂറത്തുൽ ലൈലാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. മൂന്ന് ഭാഗമായിട്ടാണ് ഇൻഷാ അല്ലാ സൂറത്തുൽ ലൈൽ നമ്മൾ മനസ്സിലാക്കുക. തഫ്സീറു സഅദിയുടെ ഭാഗങ്ങൾ നമ്മൾ കേൾക്കുക. തഫ്സീറു സഅദിയുടെ ഇന്നത്തെ ഭാഗം നാം കേൾക്കുന്നത് സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളാണ്. അതിൻ്റെ പാരായണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം.
3: സൂറത്തുല്ലൈൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ അല്ലാ. തഫ്സീറു സാദിയുടെ ക്ലാസ് നാം കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമ്മൾ കേട്ടു. അതിലെ ഓരോ ഭാഗങ്ങളുടെയും ഓരോ ആയത്തുകളുടെയും വാക്കുകളുടെ അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്. വല്ലൈലി, രാത്രി തന്നെയാണ്. ഇദ യഗ്ഷ, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. വന്നഹാരി, പകൽ തന്നെയാണ്. ഇദ തജല്ല, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. വമാ ഖലഖ, സൃഷ്ടിച്ചതും തന്നെയാണ്. അസ്സകറ, ആണിനെ. വൽ ഉൻസ, പെണ്ണിനെയും. ഇന്ന സഅയകും, നിശ്ചയമായും നിങ്ങളുടെ പരിശ്രമം. യത്നം, പ്രവൃത്തി. ലശത്ത, വിഭിന്നങ്ങൾ തന്നെ, വ്യത്യസ്തങ്ങളാണ്. സൂറത്തുല്ലൈൽ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ പാരായണം, അതോടൊപ്പം അവയുടെ ഓരോ വാക്കുകളുടെയും അർത്ഥവും നമ്മൾ കേട്ടു. ഇൻഷാ അല്ലാ, ഇനി ഓരോ ആയത്തുകളുടെയും മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേൾക്കുന്നത്. ശ്രോതാക്കൾ എഴുതിയെടുക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുകളുടെ അർത്ഥം നമുക്ക് കേൾക്കാം.
1: രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. പകലിനെ തന്നെയാണ് സത്യം, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു.
0: അൽഹംദുലില്ലാ, സൂറത്തുല്ലൈലിൻ്റെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥമാണ് നമ്മൾ കേട്ടത്. ഇനി നാം ശ്രദ്ധിക്കുന്നത് ഇൻഷാ അല്ലാ തഫ്സീറു സഅദിയിൽ മഹാനായ നാസിറുദ്ദീൻ അസഅദി ഈ സൂറത്തുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകിയ ഭാഗമാണ്. അതിന് മലയാള പരിഭാഷ നൽകിയത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിൻ്റെ പരിഭാഷയാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
2: മനുഷ്യരുടെ വ്യത്യസ്ത അവസ്ഥകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കുന്ന കാലത്തെക്കൊണ്ടാണ് അല്ലാഹു ഇവിടെ സത്യം ചെയ്തു പറയുന്നത്. രാവിനെ തന്നെയാണ് സത്യം, അത് മൂടിക്കൊണ്ടിരിക്കുമ്പോൾ. രാത്രിയുടെ ഇരുട്ട് സർവസൃഷ്ടികളെയും ബാധിക്കുന്നു. അപ്പോൾ അവ അതിൻ്റെ താവളങ്ങളിലേക്കും താമസ സ്ഥലങ്ങളിലേക്കും മടങ്ങുന്നു. മനുഷ്യർ അധ്വാനത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും വിശ്രമിക്കുകയും ചെയ്യുന്നു. പകലിനെ തന്നെയാണ് സത്യം, അത് സൃഷ്ടികൾക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ. അവരതിൻ്റെ വെളിച്ചം പ്രയോജനപ്പെടുത്തി അവർക്ക് ഗുണകരമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച രീതിയെ തന്നെയാണ് സത്യം. ഈ ആയത്തിലെ എന്നത് സംയോജക നാമം പരിഗണിച്ച് അർത്ഥം പറയുമ്പോൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും സ്രഷ്ടാവ് പരിശുദ്ധമായ സ്വന്തത്തെക്കൊണ്ട് തന്നെയാണ് സത്യം ചെയ്യുന്നത് എന്ന് പറയാം. മറിച്ചാണെങ്കിൽ ആണിൻ്റെയും പെണ്ണിൻ്റെയും സൃഷ്ടിപ്പിലെ മഹത്വത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നതായും പറയാം. ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിലും യുക്തിയുണ്ട്. ഓരോ ജീവിവർഗത്തിൻ്റെയും നിലനിൽപ്പിനും ശേഷിപ്പിനും വേണ്ടിയാണത്. അല്ലെങ്കിൽ ആ വർഗം പാടെ ഇല്ലാതാകുമായിരുന്നു. ആണിനും പെണ്ണിനുമിടയിൽ പരസ്പരം വൈകാരികമായ ഒരു ബന്ധം കൂടി അവനുണ്ടാക്കി. അവ രണ്ടും പരസ്പര പൂരകങ്ങളാക്കി. അപ്പോൾ ഏറ്റവും നല്ല സൃഷ്ടികർത്താവായ അല്ലാഹു അനുഗ്രഹപൂർണനായിരിക്കുന്നു. അല്ലാഹു പറയുന്നു, തീർച്ചയായും നിങ്ങളുടെ പരിശ്രമം വിഭിന്ന രൂപത്തിലുള്ളതാകുന്നു. സത്യം ചെയ്തു പറയുന്ന കാര്യമാണ് ഇവിടെ പരാമർശിക്കുന്നത്. പ്രവർത്തിക്കാൻ ബാധ്യതപ്പെട്ടവരെ, തീർച്ചയായും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ അന്തരങ്ങളുണ്ട്. പ്രവർത്തിക്കുന്ന കാര്യത്തെയും അതിൻ്റെ തോതിനെയും താൽപ്പര്യത്തെയും പരിഗണിക്കുമ്പോഴും പ്രവർത്തനങ്ങളുടെ ലക്ഷ്യത്തെ പരിഗണിക്കുമ്പോഴുമാണ് ഈ ഏറ്റക്കുറച്ചിലുകൾ. എന്നെന്നും അവശേഷിക്കുന്ന ഉന്നതനായ അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത്? എങ്കിൽ പ്രവർത്തനം ശേഷിക്കും, അത് പ്രവർത്തിക്കുന്നവന് പ്രയോജനപ്പെടുകയും ചെയ്യും. അതല്ല നശ്വരമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലോ, അപ്പോൾ പ്രവർത്തനങ്ങൾ പാഴായിപ്പോകും. അല്ലാഹുവിൻ്റെ പ്രീതി പ്രതീക്ഷിക്കാത്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും സ്ഥിതി ഇതാണ്.
0: തഫ്സീർ സഅദി, മഹാനായ നാസിറുദ്ദീൻ സഅദി സൂറത്തുൽ ലൈൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾക്ക് നൽകിയ വ്യാഖ്യാനങ്ങളുടെ പരിഭാഷ, അതിൻ്റെ വിവർത്തനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതിൻ്റെ വിവർത്തനം നിർവഹിച്ചത് ബഹുമാനനായ പ്രൊഫസർ ഹാരിസ് ബിൻ സലൈം അവർകളാണ്. ഏതായാലും എഴുതിയെടുക്കേണ്ട ഭാഗങ്ങളോ കൂടുതൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടുന്ന ഭാഗങ്ങളോ നോട്ട് ചെയ്യേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ ശ്രോതാക്കൾ കൃത്യമായിട്ടും അതിനുള്ള ശ്രദ്ധയും ക്ഷമയും കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാല്ലാ സൂറത്തുൽ ലൈലിൻ്റെ 5 മുതലുള്ള ഭാഗങ്ങൾ നമുക്കിനി മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: തഫ്സീറു സഅദി അവസാനിക്കുന്നു. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടൊരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം കാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ കാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്
4: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
3: അതെ,
4: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
3: അതെ,
4: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
3: അതിരുകൾ.
4: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ലാ.
3: അതെ, നല്ലൊരു നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾ ഭയങ്കരമായ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി ശ്രദ്ധിക്കുന്നത് മനഃപാഠം പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ ഉതകുന്ന രൂപത്തിൽ ഓരോ ദിവസവും നാം മനഃപാഠം പ്രോഗ്രാമിലൂടെ പാരായണം കേട്ടുകൊണ്ടേയിരിക്കുന്നു. കൂടെ ഓതിപ്പഠിക്കാനും കഴിയുമെങ്കിൽ അവ മനഃപാഠമാക്കാനുമുള്ള ശ്രമമുണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 533 പേജിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സഅദ് അൽഗാമിദി.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മനഃപാഠം വിശുദ്ധ ഖുർആനിലെ 533 പേജിന്റെ പാരായണമാണ് ഇപ്പോൾ മനഃപാഠം പ്രോഗ്രാമിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് സയ്യിദ് അൽ ഖാമിദി.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദയസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം, കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: തജ്വീദ് പഠനം സൂറത്തുൽ ഹുംസ, അബ്ദുള്ള സമീർ മദീനി ക്ലാസ് എടുക്കുന്നു.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിനാ മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാത്തു. തജ്വീദ് പഠനത്തിൻ്റെ പ്രായോഗികമായ പരിശീലനത്തിനും പ്രാക്ടീസിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാം തജ്വീദ് പഠനം എന്ന എപ്പിസോഡുകളിലൂടെ വിശുദ്ധ ഖുർആനിലെ അവസാനത്തെ ചെറിയ സൂറത്തുകൾ തജ്വീദ് പ്രകാരം പാരായണം ചെയ്ത് കൊണ്ട് പരിശീലിക്കുന്ന ഈ സംവിധാനം ആരംഭിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹുമസയാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം പാരായണം ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ അതിലെ തജ്വീദിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതും. എല്ലാവരും മുസ്ഹഫ് എടുത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് കണ്ട് ഓരോ ആയത്തിൻ്റെ താഴെ കൈവച്ചുകൊണ്ട് ഈ പാരായണം ശ്രദ്ധിക്കണം എന്നും അതോടൊപ്പം അതിലെ അബദ്ധങ്ങൾ, നമ്മുടെ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങളെ തിരുത്തുവാൻ ഇത് നമുക്കൊരു പ്രേരകമാവട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة.
1: സൂറത്തുൽ ഹുമസ എപ്രകാരമാണ് തജ്വീദോടുകൂടി പാരായണം ചെയ്യേണ്ടത് എന്നതാണ് എന്നതിൻ്റെ ഒരു രൂപമാണ് നിങ്ങൾ കേട്ടത്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പാരായണത്തിൽ ഇതിലെ അബദ്ധങ്ങൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനും കൂടുതൽ കുറ്റമറ്റ രൂപത്തിൽ വളരെ ആകർഷകമായ രൂപത്തിൽ പാരായണം ചെയ്യാൻ നമുക്ക് സഹായകമാവുകയും ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. ഒന്നാമത്തെ ആയത്ത് വൈലുൽ ലികുല്ലി ഹുമസതി ലുമസ, അവിടെ വൈലുൻ എന്നതിന് തൻവീനു ശേഷം ലാമു വന്നു. ലാമ് ഇദ്ഗാമുൻ ബിലാഗുന്നയുടെ അക്ഷരമാണ്. എന്ന് പറഞ്ഞാൽ സുക്കൂനിലെ നൂനോ തൻവീനോ ശേഷം ലാമു വന്നാൽ ആ തൻവീനെയും നൂനിനെയും ലാമിലേക്ക് ചേർത്തി മണിക്കാതെ ഓതുക എന്നുള്ളതാണ്. അതുപോലെ ഹുമസതി ലുമസ, ഹുമസത്തിൻ ലുമസ എന്ന ഹുമസത്തിൻ എന്ന തൻവീന് ശേഷം ലാമു വന്നു. അപ്പോൾ ഹുമസതി ലുമസ വൈലുല്ലികുല്ലി ഹുമസതി ലുമസ. ഈ ആയത്തിൽ ഇദ്ഗാമുൻ ബിലാഗുന്ന അല്ലെങ്കിൽ അൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന രണ്ട് സ്ഥലത്ത് വന്നിട്ടുണ്ട്. വൈലുല്ലി പിന്നെ ഹുമസതി ലി, ഹുമസതി ലു വൈലുല്ലികുല്ലി, അവിടെ വൈലുല്ലി എന്ന സ്ഥലത്തും ഹുമസതി ലുമ ലുമസ, ഹുമസതിൻ ലുമസ എന്നുള്ളത് ഹുമസതി ലുമസ, വൈലുൻ ലികുല്ലി എന്നുള്ളത് വൈലുല്ലികുല്ലി. അപ്പോൾ മണിക്കാതെ ചേർത്തി ഒതുക, അതിനാണ് അൽ ഇദ്ഗാം ബിഗൈരി ഗുന്ന അല്ലെങ്കിൽ അൽ ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറയുന്നത്. അത് പരിപൂർണമായിട്ടും ആ തൻവീനിനെ ലാമിലേക്ക് ചേർക്കുന്നു. ഇതിനെ അൽ ഇദ്ഗാം അൽ കാമിൽ എന്ന് പറയും. ഇദ്ഗാമുൻ നാഖിസുമുണ്ട്, സാക്കിനായനു ശേഷം സാക്കിനായനുവിന് ശേഷം വാവുയ എന്ന അക്ഷരം വന്നാൽ, വാവുയ എന്ന അക്ഷരം വന്നാൽ അൽ ഇദ്ഗാമുൻ നാഖിസാണ്. പരിപൂർണമായി അവിടെ ഇദ്ഗാമു സംഭവിക്കുന്നില്ല. ഏതായിരുന്നാലും ഇവിടെ എന്താണ് അൽ ഇദ്ഗാമു അൽ കാമിൽ, ആ തൻവീന് അല്ലെങ്കിൽ സുക്കൂന് സാക്കിനായ നൂന് അവിടെ ലാമിലേക്ക് പരിപൂർണമായി ചേരുന്നു. അതുകൊണ്ടാണ് അവിടെ ശബ്ദം വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്തിൽ
0: അല്ലദി ജമഅ മാലൻ വഅദ്ദദ, അല്ലദി ജമഅ മാലൻ വഅദ്ദദ, അല്ലദി ജമഅ മാലൻ വഅദ്ദദ, മാലൻ എന്ന തൻവീന് ശേഷം വാവ് വന്നു. വാവ് അൽ ഇദ്ഗാമു ബിഗുന്ന, അൽ ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരമാണ്. അതുകൊണ്ടോടെ മണിക്കുകയും ചെയ്യണം. പിന്നെ വഅദ്ദദഹു എന്നാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ വഖ്ഫിന് വേണ്ടി വഅദ്ദദ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. വഅദ്ദദ എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഇനി ചേർത്തി ഓതുകയാണെങ്കിലോ
2: الذي جمع مالا وعدده يحسب ان ماله اخلده
1: ചേർത്തി ഓതുമ്പോൾ അങ്ങനെയാണ് വരിക. അപ്പോൾ നിർത്തി ഓതുമ്പോൾ അവിടെ അഹാ നമ്മൾ സുക്കൂനാക്കി നിർത്തുന്നു, പിന്നെ വാവിന് ഉച്ചരിക്കുകയില്ല. എന്നാൽ ചേർത്തി ഓതുമ്പോൾ അവിടെ വാവിന് നമ്മൾ എന്ത് ചെയ്യുന്നു, സുക്കൂനാക്കി അഥവാ ഹാന് ലമ്മുണ്ട്, അതുകൊണ്ട് നീട്ടി ഉച്ചരിക്കുകയും ചെയ്യുന്നു. പിന്നെ മൂന്നാമത്തെ ആയത്ത്
2: യഹ്സബു അന്ന മാലഹു അഖ്ലദ, യഹ്സബു അന്ന മാലു,
1: ശ്രദ്ധിക്കുക ഹാന്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യഹ്സബു, യഹ്സബു അല്ല കൽക്കല കൊടുക്കരുത്, ചിലപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ പാരായണം ചെയ്യാറുണ്ട്. യഹ്സബു അങ്ങനെയല്ല, യഹ്സബു കൽക്കല കൊടുക്കാതെ ഉച്ചരിക്കണം. പിന്നെ ഹാഇനെ വ്യക്തമാക്കണം, തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നും ഉച്ചരിക്കുന്ന അക്ഷരമാണ് ഹ ഐൻ. ഓക്കെ,
2: യഹ്സബു അന്ന മാലഹു അഖ്ലദ,
1: ഇവിടെ നൂനിന് ശബ്ദ് വന്നു, അത് മണിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അന്ന മാലഹു എന്നല്ല, അന്നമാലഹു അന്ന നൂനും മീമുനും ഷദ്ദ് വന്നാൽ അവിടെ ഉന്നത്ത് ചെയ്യണം എന്നുള്ളതാണ് നിയമം. ഇനി മാലഹു അവിടെ അൽ മദ്ദുൽ മുൻഫസിലുണ്ട്. അൽ മദ്ദു അൽ മുൻഫസിൽ മുൻഫസിലിൻ്റെ വിധിയാണ് അവിടെ. മദ്ദുസ്സിലയാണ് ശരിക്കും ഉള്ളത്. അടയാളം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ചെറിയൊരു വാവ് സഗീറയുണ്ട്. ഹ ഉള്ളമീന ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ മദ്ദുസ്സിലയുണ്ട്, സില അസ്സുറയുണ്ട്, സില അൽ കുബറയുണ്ട്. സാധാരണ നീട്ടുന്നതാണെങ്കിൽ മദ്ദുസ്സില അസ്സുറ, സാധാരണത്തിൽ കവിഞ്ഞ് നീട്ടുകയാണെങ്കിൽ ഇവിടെ മദ്ദുൽ മുൻഫസിലിൻ്റെ വിധിയാണ്. അവിടെ രണ്ടോ നാലോ ഹർക്കത്ത് അളവിൽ നീട്ടാം. മദ്ദുൽ മുൻഫസിലിൻ്റെ ഒരു മുൽഹക്കായിട്ടുള്ള, അതിനോടനുബന്ധമായിട്ടുള്ള ഒരു മദ്ദ് തന്നെയാണ് ഇവിടെ മദ്ദുസ്സില അൽ കുബറ അല്ലെങ്കിൽ മദ്ദുസ്സില അൽ തവീല. മദ്ദുസ്സില അസ്സുറ എന്നും മദ്ദുസ്സില അൽ ഖസീറ എന്നും മദ്ദുസ്സില അൽ തവീല മദ്ദുസ്സില അൽ കുബറ എന്നും പറയാറുണ്ട്. നാലാമത്തെ വചനം
0: കല്ല ലയുംബദന്ന ഫിൽ ഹുഖമ.
1: കല്ല എന്ന ശബ്ദമുള്ള ലാമിനെ മണിക്കരുത്, കല്ല എന്ന് പറയരുത്, എന്ന് പറയാനും ചെയ്യാൻ പാടില്ല. അവിടെ
0: കല്ല കല്ല ലയുംബദന്ന ഫിൽ ഹുഖമ. ലയുംബദന്ന
1: അവിടെ ഇഖ്ലാബ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാം സാക്കിനായ നൂനിൻ്റെ മുകളിൽ സുക്കൂൻ്റെ പകരം അവിടെ ചെറിയൊരു മീമാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അതുപോലെ മുമ്പത്തെ പല എപ്പിസോഡുകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് ഇഖ്ലാബിൻ്റെ മീമിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും. പ്രത്യേകിച്ചും സൂറത്തിൻ്റെ അവസാനത്തിൽ അങ്ങനത്തെ മീമിനെ കാണാൻ സാധിക്കും. അവിടെ ഇഖ്ലാബിൻ്റെ മീമാണിത്.
0: ലയുംബദന്ന
1: അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇഖ്ലാബ് സംഭവിച്ചു, അവിടെ ഉന്നത്ത് ചെയ്യണം. സാക്കിനായ നൂനിനെ മറിച്ച് മീമാക്കണം. ലയും ബദന്ന എന്ന് ഓതുന്നതിന് പകരം, അഥവാ സുക്കൂനുള്ള നൂനിനെ മണിച്ചുകൊണ്ട് ഓതുന്നതിന് പകരം അതിനെ സുക്കൂനുള്ള മീമാക്കി മാറ്റാം.
0: ലയും ബദന്ന ഫിൽ ഹുഖമ.
1: ഇവിടെ നൂന് ശബ്ദ് വന്നിട്ടുണ്ട്, അതിനെ എന്ത് ചെയ്യണം? മണിക്കണം.
0: ലയും ബദന്ന ഫിൽ ഹുഖമ.
1: ഹുതമ എന്നല്ല, പല ആളുകളും അവിടെ ത്വാഇനെ ത ആയിട്ട് ഉച്ചരിക്കാറുണ്ട്. സാധാരണ നമ്മൾ ഓതുന്ന രൂപത്തിൽ അശ്രദ്ധമായി ഓതുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് ഏതാണ് ഹർഫ്, ഏതാണ് ഹർക്കത്ത് എന്നൊക്കെ നോക്കി പാരായണം ചെയ്യണമല്ലോ. അങ്ങനെ നോക്കി ശ്രദ്ധിച്ചു ഓതിക്കഴിഞ്ഞാൽ ആ അബദ്ധങ്ങൾ സംഭവിക്കുകയില്ല. അങ്ങനെ ഒരു ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യാൻ, ഖുർആൻ ഓതാൻ നമ്മളെല്ലാവരും ഖുർആൻ ഓതുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു തെളിവും കൂടിയാണ്. അതുകൊണ്ട്
0: ഹുത എന്നുമല്ല, ഹുത്വ ത്വ എന്നുമല്ല.
1: പല ആളുകളും ത്വ ഉച്ചരിക്കുമ്പോൾ ത്വ എന്ന് പറയാറുണ്ട്, വാവ് ചുണ്ടുകൂട്ടിയിട്ട് വാവും കൂടി ചേരുന്ന രൂപത്തിൽ. അത് തെറ്റായ ഉച്ചാരണമാണ്. ഏറ്റവും ശരിയായ ഉച്ചാരണം
0: ഹൽ ഹുത
1: നാവിൻ്റെ അറ്റത്തുനിന്ന് ഉച്ചരിക്കുന്ന, നാവിനെ മാത്രം ഉപയോഗപ്പെടുത്തി ഉച്ചരിക്കുന്ന രൂപത്തിൽ ത്വ എന്നു ഉച്ചരിക്കണം. അഞ്ചാമത്തെ ആയത്ത് ഹുഖമതി എന്നാണ് കേട്ടോ അവിടെ ഉള്ളത്. അതിനെ നമ്മൾ ഹാത്തായിൽ വഖഫ് ചെയ്യുമ്പോൾ ഹായിന് സുക്കൂനാക്കിക്കൊണ്ടാണ് നിർത്തുന്നത്. ഫിൽ ഹുഖമതി എന്നുള്ളതിനെ നമ്മൾ നിർത്തി ഒതുമ്പോൾ
0: ഫിൽ ഹുഖമ ഫിൽ ഹുഖമ
1: ഹാത്തായിന് സുക്കൂനാക്കി നമ്മൾ എന്ത് ചെയ്യും? നിർത്തുന്നു.
0: വമ അദ്റാക മൽ ഹുഖമ വമ അദ്റാക മൽ ഹുഖമ
1: അൽമദ്ദുൽ മുൻഫസിൽ. അൽമദ്ദുൽ മുൻഫസിലാണ് വമ അദ്റാക. മദ്ദിനക്ഷരമായ അലിഫ് ഒരു കലിമത്തിൽ, അദ്റാക എന്നതിൽ ഹംസ് മറ്റൊരു കലിമത്തിൽ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറിയേണ്ടുന്ന ഒരു നിയമമാണ് അൽമദ്ദുൽ മുൻഫസിൽ. ഇത് രണ്ടോ നാലോ ഹർക്കത്ത് ദൈർഘ്യത്തിൽ നീട്ടാവുന്നതാണ്.
0: വമ അദ്റാ അദ് ദ അദു
1: ദാലിന് തഫ്ഖീമാക്കരുത്, ദാലിനെ തർക്കീഖാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. വായ നിറച്ച് പറയാതെ ഉച്ചരിക്കണം. പിന്നെ റോഇന് തഫ്ഹീമാക്കണം.
0: അത് റാക്കല്ല, അത് റോക്ക. അത് റോക്ക
1: റോഇനെ മാത്രം തഫ്ഹീമാക്കിയാൽ മതി. റോഇനെ മാത്രം തഫ്ഹീമാക്കി ഉച്ചരിച്ചാൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കുക.
0: വമ അത് റോക്ക മൽ ഹുഖമ.
1: ഹുഖമ നേരത്തെ സൂചിപ്പിച്ചല്ലോ കഴിഞ്ഞ ആയത്തിൽ. ആറാമത്തെ വചനം ഇവിടെ ഈ പറഞ്ഞ ഒന്നാമത്തെ അക്ഷരം ഹാത്ത ആണ്. ഒന്നാമത്തെ ആയത്ത്, രണ്ടാമത്തെ ആയത്ത്, എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് ഹാഇന് സുക്കൂനാക്കിക്കൊണ്ടാണ്. ഇതിൽ രണ്ട് മൂന്ന് വചനങ്ങളിൽ ഹ ആണുള്ളത്, മറ്റുള്ള വചനങ്ങളിലൊക്കെ ഹാത്ത ആണ്. എങ്ങനെയാണെങ്കിലും ഹാത്തന് വഖഫ് ചെയ്യുമ്പോൾ ഹാഇന് സുക്കൂനാക്കിക്കൊണ്ടാണ് നിർത്തുന്നത്. അപ്പോൾ ഫലത്തിൽ ഈ സൂറത്തുൽ ഹുമസയിലെ എല്ലാ വചനങ്ങളും വഖഫ് ചെയ്യുന്നത് ഹാ സുക്കൂനാക്കിക്കൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്.
2: നാറുല്ലാഹിൽ മൂഖദഹ്
1: റാഇനെ ശ്രദ്ധിക്കുക. അള്ളാ എന്ന് പറയുമ്പോൾ തഫ്ഹീമാക്കി കനപ്പിച്ച് വായ നിറച്ച് പറയുക, വായ നിറച്ച് പറയുക.
2: നാറുല്ലാഹിൽ, നാറുല്ലാഹിൽ മൂഖദഹ്.
1: ഖാഫിന് തഫ്ഹീം കൊടുക്കുമ്പോൾ ഒരിക്കലും അത് ദാലിനെ ബാധിക്കരുത്. ദാലിനെ എന്ത് ചെയ്യാൻ പാടില്ല, ബാധിക്കാതെ.
2: മൂഖദഹ്, ദഹ്
1: ദ എന്നല്ല,
2: അൽമൂഖദഹ്
1: ശ്രദ്ധിക്കുക. ഏഴാമത്തെ വചനം,
2: അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ. അല്ലതീ തത്തലിഉ, തത്ത
1: ആദ്യത്തെ, രണ്ടാമത്തെ ത,
2: തത്തലിഉ
1: പിന്നെ അടുത്തതും ഐനാണ്, അതുകൊണ്ട് ഹർഫുകൾ വേർതിരിച്ച് തന്നെ ഉച്ചരിക്കാൻ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് വേഗത്തിൽ ഒതുക്കഴിഞ്ഞാൽ അല്ലതീ തത്തലിഉ അലൽ അഫ്ഇദ, തത്തലിഉ, അതായത് രണ്ട് ഹർഫുകൾ ഒന്നായി മാറുന്ന ഇദ്ഗാമായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് വേർതിരിച്ച് തന്നെ ഹർഫുകളും ഹർക്കത്തുകളും നമ്മൾ പാരായണം ചെയ്യുക. അത് കേൾക്കുന്ന ആൾക്കും ഓതുന്ന നമുക്കും ബോധ്യപ്പെടുന്ന രൂപത്തിൽ.
2: അല്ലതീ തത്തലിഉ അലൽ, തത്തലിഉ അല, തത്തലിഉ അലൽ അഫ്ഇദ. അലൽ
1: അഫ്ഇദ, അ ഹംസയാണ്, അ എന്നുമല്ല ആ എന്നുമല്ല, നേരെ മറിച്ച് അ. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറയണം. കേട്ടാൽ തന്നെ അത് ഇന്ന ഹർഫാണ് ഓതുന്നത്, ഇന്ന ഹർക്കത്താണ് ഉച്ചരിച്ചത് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ പാരായണം ചെയ്യണം. അവസാനമായി രണ്ട് വചനങ്ങൾ,
2: ഇന്നഹ, ഇന്നഹ അലൈഹിം മുസ്വദ. ഇന്നഹ
1: നൂൻ ശബ്ദ വന്നു, മണിക്കണം.
2: ഇന്നഹ അലൈഹിം മുസ്വദ, അലൈഹിം മുസ്വദ,
1: അലൈഹിം മുസ്വദ. സാക്കിനായ മീമിന് ശേഷം മീമുൽ മുത്തഹരിക്ക, സാക്കിനായ മീമിന് ശേഷം മീമുൽ മുത്തഹരിക്ക വന്നാൽ ഇദ്ഗാമുൽ മിസ്ലൈൻ, ഇദ്ഗാമുസ് സഗീർ, അൽ ഇദ്ഗാമുസ് ഷഫവി, അൽ ഇദ്ഗാമുസ് സഗീർ, അൽ ഇദ്ഗാമുൽ മിസ്ലൈൻ, ഇങ്ങനെയുള്ളൊക്കെ പേരുകളൊക്കെ ഇതറിയപ്പെടുന്നുണ്ട്. സാക്കിനായ മീമിൻ്റെ നിയമങ്ങൾ മൂന്നെണ്ണമാണ്. അതിൽ ബാഉ സാക്കിനായ മീമിന് ശേഷം വന്നാൽ അൽ ഇഖ്ഫാഉ ഷഫവി, മീം വന്നാൽ അൽ ഇദ്ഗാമുസ് ഷഫവി, ബാക്കിയുള്ള ഏത് അക്ഷരം വന്നു കഴിഞ്ഞാലും അൽ ഇൽഹാറു ഷഫവി. ഇതാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഇവിടെ എന്താണ്,
2: അലൈഹിം മുസ്വദ,
1: രണ്ട് മീമുകൾ വന്നു. ഒന്നാമത്തെ മീമ് സാക്കിന്, രണ്ടാമത്തെ മീമ് മുത്തഹരിക്ക. പ്രത്യേകം ശ്രദ്ധിക്കുക, മുസ്വദ എന്നത് സ്വാദിൽ, സ്വാദിനാണ് തഫ്ഹീമാക്കേണ്ടത്, അതൊരിക്കലും ദാലിനാക്കരുത്. മുസ്വദോ, മുസ്വദോ എന്ന് പറയരുത്. എന്താണ്
2: അലൈഹിം മുസ്വദ, അലൈഹിം മുസ്വദ,
1: ഈ രൂപത്തിൽ ദാലിനെ തർക്കീക്കാക്കിക്കൊണ്ട് ഉച്ചരിക്കണം, സ്വാദിനെ തഫ്ഹീമാക്കിക്കൊണ്ട് ഉച്ചരിക്കണം. അവസാനമായ ആയത്ത്,
2: ഫി അമദിൻ മുമദ്ദദ,
1: അമദിൻ തൻവിന് ശേഷം മീമ് വന്നു. ഇത് നമ്മുടെ സാക്കിനായ നൂനിൻ്റെയും തൻവിൻ്റെ നിയമത്തിൽ ഇവിടെ എന്താണ്,
2: ഇദ്ഗാം,
1: അൽ ഇദ്ഗാമു ബിഗുന്ന, അൽ ഇദ്ഗാമു ബിഗുന്ന,
2: ഫി അമദിൻ മുമദ്ദദ.
1: ഇനി ചേർത്തി ഓതുകയാണെങ്കിൽ അവിടെ
2: ഫി അമദിൻ മുമദ്ദദതിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: അതുകൊണ്ടാണ് മുമദ്ദദത്തിൻ എന്ന് കഴിഞ്ഞതിന് ശേഷം അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ലയുംബതന്നയിലുള്ള ആ ചെറിയ മീമിനെ കാണാൻ സാധിക്കുന്നത്. ഇത് ഇഖ്ലാബിൻ്റെ മീമാണ്. സൂറത്തുൽ ഹുമസ തജ്വീദ് പ്രകാരം നാം പാരായണം ചെയ്തു. അതിലെ നിയമങ്ങളെ സംക്ഷിപ്തമായി വിവരിക്കപ്പെട്ടു. കുറ്റമറ്റ രൂപത്തിൽ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ നമ്മൾ നിത്യേന ഓതുന്ന, നമ്മുടെ നമസ്കാരങ്ങളിലും ഒക്കെ ഓതുന്ന അല്ലെ കേൾക്കുന്ന സൂറത്തുകളാണ് ഈ സൂറത്തുകളൊക്കെ. ഇതൊക്കെ നമ്മൾ കുറ്റമറ്റ രീതിയിൽ തജ്വീദോടുകൂടി തന്നെ അക്ഷരങ്ങളോ ഹർക്കത്തുകളോ മാറിപ്പോകാത്ത രൂപത്തിൽ പാരായണം ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. ഈ സൂറത്ത് ഒന്നുകൂടി പാരായണം ചെയ്യുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക.
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ما له أخلده كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة.
1: جزاكم الله خيرا, بارك الله فيكم, السلام عليكم ورحمة الله وبركاته.
3: നിങ്ങൾ ഇതുവരെ കാതോർത്തത് തജ്വീദ് പഠനം. ക്ലാസ് എടുത്തത് അബ്ദുള്ള ഷമീർ മദീനി. സൂറ ഹുമസ.
4: പീസ് റേഡിയോ. കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: حزينا فاصبر لحكم ربك ولا تطع منهم آثما أو كفورا واذكر اسم ربك بكرة وأصيلا ومن الليل فاسجد له وسبح ليلا طويلا إن هؤلاء
1: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ സൂറത്തുൽ ഇസ്റ അൻപതാമത്തെ വചനം മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലുസി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ജസാക്കും അല്ലാഹു ഖൈറ. താം ഇപ്പോൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തെൻസിയിൽ സൂറത്തുൽ ഇസ്റ അൻപത് മുതൽ സൂറത്തു മറിയം 58 വരെയുള്ള വചനങ്ങളുടെ പാരായണം നിർവഹിച്ചത് അശ്ശേഖ് അബ്ദുറഹ്മാൻ ആലൂസി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി. ബഹുമാന്യനായ മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ വ്യാഖ്യാനവും വിശദീകരണവും അതിൻ്റെ ശബ്ദാവിഷ്കാരം. ഇന്ന് നാം കേൾക്കുന്ന സൂറത്ത് സൂറത്തു ന്യൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
3: വചനം 13. വാക്കർത്ഥം: മാ ലക്കും, നിങ്ങൾക്കെന്താണ്? ലാ തർജൂന, നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, കരുതുന്നില്ല. ലില്ലാഹി, അല്ലാഹുവിന്. വഖാറാ, ഒരു മഹത്വം, ഗൗരവം, സഹനം.
4: മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ,
3: ജനങ്ങളെ, നിങ്ങൾക്കെന്താണ്? നിങ്ങൾ അല്ലാഹുവിന് ഒരു മഹത്വവും പ്രതീക്ഷിക്കുന്നില്ലേ? വചനം 14. വാക്കർത്ഥം: വഖദ് ഖലഖക്കും, അവൻ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. അത്വാറ, പല ദശകളായി, ഘട്ടങ്ങളായി.
4: വഖദ് ഖലഖക്കും അത്വാറാ,
3: അവൻ നിങ്ങളെ പല ദശകളായി സൃഷ്ടിച്ചുണ്ടാക്കിയിട്ടുണ്ടല്ലോ. 13-14 വചനങ്ങളുടെ വിശദീകരണം: നിങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളായ വിഗ്രഹങ്ങൾക്കു പോലും വളരെ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നിങ്ങളെ വിവിധ ദശകളിലായി സൃഷ്ടിച്ചുണ്ടാക്കിയത് അല്ലാഹുവാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നിട്ടും നിങ്ങൾ അവന് യാതൊരു മഹത്വവും ഗൗരവവും ഉള്ളതായി ഗണിക്കുന്നില്ല. ഇത് എന്തൊരാശ്ചര്യമാണ് എന്ന് സാരം. ഇന്ദ്രിയം, രക്തപിണ്ഡം, മാംസപിണ്ഡം, അപൂർണമായ മനുഷ്യരൂപം, പൂർണമായ മനുഷ്യരൂപം എന്നിങ്ങനെ ഗർഭാശയത്തിൽ വച്ച് പല ദശകളെയും തരണം ചെയ്ത ശേഷമാണല്ലോ മനുഷ്യൻ ഒരു ശിശുവായി പിറക്കുന്നത്. പിന്നീടാണെങ്കിൽ ശൈശവം, കൗമാരം, ബാല്യം, യൗവനം, വാർദ്ധക്യം ആദിയായ അവസ്ഥകളും സംഭവിക്കുന്നു. ആധുനിക ഗർഭശാസ്ത്ര വിദഗ്ധന്മാർ ഗർഭസ്ഥ ശിശുവിൻ്റെ വ്യത്യസ്ത ദശകളെപ്പറ്റി വേറെ രൂപത്തിലും വിവരിക്കാറുണ്ട്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലത്തുള്ളവർക്കും ഖുർആൻ അവതരിക്കുന്ന കാലത്തുള്ളവർക്കും അതൊന്നും പരിചിതമല്ലാത്ത സ്ഥിതിക്കും ഖുർആനിൽ ഗർഭദശകളെക്കുറിച്ച് പ്രസ്താവിക്കാറുള്ള പ്രസ്താവനകൾ പരിശോധിക്കുമ്പോഴും അടുത്ത കാലത്ത് മാത്രം മനസ്സിലാക്കപ്പെട്ട ആ വിവരങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല. അതേസമയത്ത് പല ദശകളായി അത്വാറ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തിയിൽ മനുഷ്യസൃഷ്ടിയിൽ സംഭവിക്കുന്ന എല്ലാവിധ ദശാമാറ്റങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. സ്വന്തം ദേഹങ്ങളിൽ തന്നെ അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെ സാക്ഷീകരിക്കുന്ന ധാരാളം ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ളതിനെ ഓർമ്മിപ്പിച്ച ശേഷം ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലേക്ക് നൂഹ് നബി അലൈഹിസ്സലാം അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു.
1: വചനം 15. വാക്കർത്ഥം: അലം തറാവ്, നിങ്ങൾ കണ്ടില്ലേ? കൈഫ ഖലഖ, എങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന്. അല്ലാഹു, അല്ലാഹു. സബ സമാവാത്തിൻ, 7 ആകാശങ്ങളെ. ത്വിബാഖ, അടുക്കായി, തട്ടുതട്ടായി.
4: അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാത്തിൻ ത്വിബാഖ,
3: നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാണ് ഒന്നൊന്നിനുമീതെ അടുക്കുകളായ നിലയിൽ അല്ലാഹു 7 ആകാശങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വചനം പതിനാറ് വാക്കർത്ഥം. വജഅലൽ ഖമറ ചന്ദ്രനെ ആക്കുകയും ചെയ്തു. ഫീഹിന്ന അവയിൽ. നൂറൻ ഒരു പ്രകാശം വെളിച്ചം. വജഅല ശംസ സൂര്യനെ ആക്കുകയും ചെയ്തു. സിറാജ ഒരു വിളക്ക്.
4: وجعل القمر فيهن نورا وجعل الشمس سراجا
3: അവയിൽ ചന്ദ്രനെ അവൻ ഒരു പ്രകാശമാക്കുകയും ചെയ്തിരിക്കുന്നു, സൂര്യനെ ഒരു വിളക്കും ആക്കിയിരിക്കുന്നു. വചനം പതിനേഴ് വാക്കർത്ഥം. വല്ലാഹു അല്ലാഹു അംബതക്കും നിങ്ങളെ ഉൽപ്പാദിപ്പിച്ചു, നിങ്ങളെ മുളപ്പിച്ചു, ഉത്ഭവിപ്പിച്ചു. മിനൽ അർദി ഭൂമിയിൽ നിന്ന്. നബാതൻ ഒരു ഉൽപാദനം ആയിട്ട്, ഒരു മുളയായിട്ട്.
4: വല്ലാഹു അംബതകും മിനൽ അർദി നബാത
3: അല്ലാഹു തന്നെ ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു ഉൽപാദനം ഉൽപാദിപ്പിച്ചിരിക്കുന്നു. വചനം പതിനെട്ട് വാക്കർത്ഥം. സുമ്മ യുഈദുക്കും പിന്നെ നിങ്ങളെ അവൻ ആവർത്തിക്കുന്നു, മടക്കുന്നു. ഫീഹ അതിൽ. വയുഖ്രിജുക്കും നിങ്ങളെ പുറത്തു വരുത്തുകയും ചെയ്യുന്നു. ഇഖ്റാജ ഒരു പുറത്തു വരുത്തൽ.
4: ثم يعيدكم فيها ويخرجكم اخراجا
3: പിന്നീട് നിങ്ങളെ അതിൽ വീണ്ടും മടക്കുകയും അതിൽ നിന്ന് ഒരു പുറത്തുവരുത്തൽ വരുത്തുകയും ചെയ്യുന്നു. പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. അടുക്കുകളായ ഏഴ് ആകാശങ്ങൾ, സബ സമാവാതിൻ തിബാഖ എന്നതിൻ്റെ വിവക്ഷയെക്കുറിച്ച് സൂറത്തു മുൽക്ക് മൂന്നാം വചനത്തിന്റെ വിവരണത്തിൽ വിവരിച്ചിട്ടുണ്ട്. ചന്ദ്രവെളിച്ചം സൂര്യവെളിച്ചത്തെ അപേക്ഷിച്ച് വളരെ ലഘുവായതാണല്ലോ. അതാകട്ടെ, സൂര്യന്റെ വെളിച്ചം തിരിച്ചടിക്കുന്നതിനാൽ ഉണ്ടാകുന്നതുമാണ്. സൂര്യനാണെങ്കിൽ സ്വയം പ്രകാശിക്കുന്നതും ഭൂമിക്കും ചന്ദ്രനും വെളിച്ചം നൽകുന്നതുമാകുന്നു. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചന്ദ്രനെ പ്രകാശമാക്കി എന്നും സൂര്യനെ വിളക്കാക്കി എന്നും വ്യത്യസ്ത രൂപത്തിൽ അള്ളാഹു പറഞ്ഞത്. ചെറുവാക്കുകളിൽ പോലും പല അന്തസാരങ്ങളും രഹസ്യങ്ങളും ഉൾക്കൊണ്ടിരിക്കുക ഖുർആന്റെ ഒരു സവിശേഷതയാണല്ലോ. നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഒരു ഉൽപ്പാദനം ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമാകുന്നു. ഭൂമിയിൽ നിന്ന് സസ്യങ്ങൾ മുളച്ച് വ്യാപിക്കുന്നതുപോലെ മനുഷ്യൻ ഉത്ഭവിക്കുകയും വികസിക്കുകയും ചെയ്യുന്നു. മനുഷ്യപിതാവിനെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ഒന്നാമത്തെ ആ മനുഷ്യച്ചെടിയിൽ നിന്ന് പെരുകിയുണ്ടായതാണല്ലോ ഈ കോടാനുകോടി മനുഷ്യർ. ഇനി ഓരോരുവനെ സംബന്ധിച്ചു നോക്കുക. ഇന്ദ്രിയത്തിൽ നിന്നാണ് പ്രത്യക്ഷത്തിൽ അവന്റെ ഉത്ഭവമെങ്കിലും ഇന്ദ്രിയം ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം ഭൂവിഭവങ്ങളിൽ നിന്നും അവ ഭൂമിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. വല്ലാഹു അംബതകും മിനൽ അർദി നബാത എന്നുള്ള പതിനേഴാം വചനത്തിന് അല്ലാഹു നിങ്ങളെ ഭൂമിയിൽ ഒരു സസ്യമായി മുളപ്പിച്ചു എന്ന് ഈ അടുത്ത കാലത്ത് ചില പുത്തൻ ചിന്താഗതിക്കാർ അർത്ഥം നൽകിക്കാണുന്നു. ഈ അർത്ഥത്തെ ആധാരമാക്കി ഡാർവിന്റെ പരിണാമവാദത്തിന് ഖുർആന്റെ സാക്ഷ്യമുണ്ടെന്ന് വരുത്തി തീർക്കുവാൻ അവർ ശ്രമിച്ചും കാണുന്നു. അഥവാ മനുഷ്യനൊരു കാലത്ത് സസ്യമായിരുന്നുവെന്നും ക്രമേണ പരിഷ്കരിച്ചു പരിഷ്കരിച്ചു മനുഷ്യരൂപത്തിലെത്തിയതാണെന്നുമാണ് ഈ സമർത്ഥനം. ഖുർആന്റെ പ്രസ്താവനകൾക്കും ഇസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും വിരുദ്ധമായ ഈ സിദ്ധാന്തത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല പല ശാസ്ത്ര പണ്ഡിതന്മാർ പോലും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഓരോ കാലത്തും പുതുതായി രംഗപ്രവേശം ചെയ്യുന്ന പുത്തൻ സിദ്ധാന്തങ്ങൾക്ക് ഖുർആനിൽ നിന്ന് ന്യായീകരണമുണ്ടാക്കുവാൻ മുതിരുന്നത് ചില ആധുനിക പണ്ഡിതന്മാർ ഇന്നൊരു പരിഷ്കാരമാക്കിയിരിക്കുകയാണല്ലോ. അംബത എന്ന ക്രിയക്ക് മുളപ്പിച്ചു ഉൽപ്പാദിപ്പിച്ചു എന്നും നബാതുൻ എന്ന പദത്തിന് മുള, ചെടി, ഉൽപാദനം എന്നിങ്ങനെയും അർത്ഥങ്ങൾ വരുമെന്നതിൽ തർക്കമില്ല. അക്കാരണത്താൽ ഈ പുതിയ അർത്ഥം വകവെക്കുവാൻ തരമില്ല. ഇതേ വാക്കുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് സൂറത്തു ആലിമ്രാൻ 37 വചനത്തിൽ അള്ളാഹു മറിയം അലൈഹിസ്സലാമയെ പറ്റി പ്രസ്താവിച്ചത് നോക്കുക. അള്ളാഹു അവളെ നല്ലതായ ഒരു ഉൽപാദനം ഉൽപാദിപ്പിക്കുകയും അവളെ സക്കരിയാക്ക് ഭരമേൽപ്പിക്കുകയും ചെയ്തു. അതായത് മറിയമിന്റെ ഉത്ഭവവും വളർച്ചയും അള്ളാഹു നല്ല നിലയിലാക്കുകയും അവരുടെ രക്ഷാകർത്തൃത്വം സക്കരിയ നബി അലൈഹിസ്സലാമക്ക് നൽകുകയും ചെയ്തുവെന്ന് സാരം. ഇക്കൂട്ടർ കൽപ്പിച്ച അർത്ഥപ്രകാരമാണെങ്കിൽ ഇതിന് അള്ളാഹു അവളെ ഒരു നല്ല സസ്യമാക്കി മുളപ്പിച്ചു എന്ന് അർത്ഥം പറയണമല്ലോ. അഥവാ മറിയം ആദ്യം ഒരു ചെടിയായിരുന്നുവെന്നും പിന്നീട് മനുഷ്യരൂപത്തിലായെന്നും അനന്തരം സക്കരിയ നബിയെ ഏൽപ്പിച്ചുവെന്നും ഇതിന് വ്യാഖ്യാനവും നൽകേണ്ടി വരും. കഷ്ടം. ഇത്രയും അപലപനീയവും ബാലിശവുമായ പുതിയ അർത്ഥ വ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ ഇവർക്ക് ഖുർആന്റെ പേരിൽ എന്തും പറയുവാൻ ധൈര്യക്ഷയമുണ്ടാവില്ലെന്ന് തോന്നിപ്പോകുകയാണ്. അള്ളാഹു അവർക്കും നമുക്കും നേർമാർഗം കാണിച്ചു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒടുക്കം എല്ലാവരെയും അതേ മണ്ണിലേക്കു തന്നെ രണ്ടാമതും തിരിച്ചയക്കുന്നു. ശവം മണ്ണിൽ മൂടപ്പെടട്ടെ, അല്ലെങ്കിൽ ദഹിപ്പിക്കപ്പെടട്ടെ, ഏതായാലും ഒടുക്കം മണ്ണിൽ തന്നെ ലയിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും സമ്മതിക്കുന്നതും കണ്ടറിയുന്നതുമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്ന അള്ളാഹു മനുഷ്യനെ ഒന്നുകൂടി പുറത്തു വരുത്തുക തന്നെ ചെയ്യും. അതത്രേ പുനരുദ്ധാനം. ഇതിലെന്താണ് ഇത്ര അസാംഗത്യം? ഒന്നുമില്ല.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ ശ്രവിച്ചത് തഫ്സീർ അമാനി, സൂറ നൂഹ് 13 മുതൽ 18 വരെ വചനങ്ങൾ.
5: أعوذ بالله من الشيطان الرجيم
6: فلا تحسبن الله مخلف وعده

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രിയിൻ.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഓരോ ദിനവും മക്കയിലെയും മദീനയിലെയും ഹറമുകളിൽ നിന്ന് ഫജർ മഗ്രിബ് നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇമാവുമാരുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഹറമൈൻ ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ മക്ക ഹറമിൽ നിന്ന് ഫജർ നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് ബന്ദർ ബലീല പാരായണം നിർവഹിച്ച സൂറത്തു അൻഫാലിലെ 20 മുതൽ 35 വരെ വചനങ്ങളും, തുടർന്ന് മദീന ഹറമിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി പാരായണം നിർവഹിച്ച സൂറത്തു റൂമിലെ 54 മുതൽ 60 വരെയുള്ള വചനങ്ങളുടെ പാരായണവുമാണ് നാം കേൾക്കുക. നമുക്ക് ഹറമൈൻ ലൈവ് കേട്ട് തിരിച്ചു വരാം.

الناس تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره

0: മദീന ഹറമിൽ നിന്നും മഗ്രിബ് നമസ്കാരത്തിന് നേതൃത്വം നൽകി അശ്ശേഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

الحمد لله رب العالمين،

ولقد ضربنا للناس في هذا القرآن من كل مثل ولئن

മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ നിന്നും മഗ്‌രിബ് ഫജ്ർ നമസ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇമാമുമാരുടെ നമസ്കാരങ്ങളിൽ നിർവഹിച്ചു.

0: പാരായണമാണ് ഇപ്പോൾ നാം കേട്ടത്.
1: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പ്രിയ ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ അതിൻ്റെ പ്രോഗ്രാം മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് അൽ മുഅല്ലിം പ്രോഗ്രാമാണ്. എന്നത്തെയും പോലെ ഖുർആൻ പഠിക്കാൻ അത് അധ്യാപകൻ്റെ സഹായത്തോടു കൂടെ ആകുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ ഗുണവും പ്രത്യേകതയും ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകുമല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അൽ മുഅല്ലിമിൽ ഇപ്പോൾ സൂറ അൽ ബഖറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് ഖലീഫ തുനൈജി.
3: أعوذ بالله من الشيطان الرجيم

0: മാഷാ അല്ലാ, ജസാഅക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അൽ മുഹല്ലിം, സൂറത്തുൽ ബഖറ 90 മുതൽ 93 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് ഖലീഫ തുനൈജി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്ത ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്ത ഇറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവികമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളു, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, നാം ഹൃദയവസന്തം പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൃത്യമായ ആധികാരികമായ തഫ്സീറുകളെ ആധാരമാക്കി പഠിക്കാനുള്ള അവസരമാണ് ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളെ അടിസ്ഥാനമാക്കിയുള്ള സംസാരം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ وَنَادَيْنَاهُ أَيَّا إِبْرَاهِيمُ قَدْ صَدَّقْتَ الرُّؤْيَا إِنَّا كَذَلِكَ نَجْزِي الْمُحْسِنِينَ സ്നേഹാദരണീയ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 103, 104, 105 വചനങ്ങളാണ് ഓതിക്കളിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 102-ാമത്തെ ദീർഘമായ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനത്തിൽ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം പിതാവിനോട് പറഞ്ഞ മറുപടി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ, പിതാവേ അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമാലുക്കളിൽ താങ്കൾക്ക് എന്നെ കണ്ടെത്താം. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു മറിയമിലെ 54, 55 വചനങ്ങളിൽ പറഞ്ഞത് അള്ളാഹുവിനോട് ചെയ്ത വാഗ്ദാനം സത്യമായി പാലിച്ച ഒരു പ്രവാചകനാകുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം എന്നാണ്. വദ്കുർ ഫിൽ കിതാബ് ഇസ്മായിൽ, വേദഗ്രന്ഥത്തിൽ ഇസ്മായിലിനെ നീ സ്മരിക്കുക. ഇന്നഹു കാന സ്വാദിഖൽ വഅദി, തീർച്ചയായും അദ്ദേഹം വാഗ്ദാനം സത്യമായി പാലിച്ച ആളാകുന്നു. വകാന റസൂലൻ നബിയ, അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൂതനും അതേപോലെ തന്നെ റസൂലുമാകുന്നു. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി, തൻ്റെ കുടുംബത്തോട് അദ്ദേഹം നമസ്കാരത്തെക്കൊണ്ടും സകാത്തിനെ കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. വകാന ഇൻദ റബ്ബിഹി മർദിയ, അദ്ദേഹം തൻ്റെ റബ്ബിൻ്റെ അടുക്കൽ തൃപ്തി ലഭിച്ച ആളാകുന്നു. അത്ര മഹത്തരമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല തൻ്റെ പിതാവ് കണ്ട സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി സന്നദ്ധനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിയെ കുറിച്ച് പറഞ്ഞത്. തുടർന്ന് ഇസ്മായിൽ നബിയുമായി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അറുക്കാൻ പോയ കാര്യമാണ് 103-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഫലമ്മാ അസ്ലമ, അങ്ങനെ രണ്ടുപേരും കീഴടങ്ങിയപ്പോൾ അനുസരിച്ചപ്പോൾ വതല്ലഹു, അവനെ അഥവാ ഇസ്മായിലിനെ അദ്ദേഹം കിടത്തി. തെല്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മൃഗത്തെ അറുക്കാൻ വേണ്ടി തള്ളിയിടുന്നതിനാണ് ആ പദം പ്രയോഗിക്കാറുള്ളത്. ലിൽ ജബീൻ, നെറ്റിത്തടത്തിൽ അഥവാ ചെന്നിക്ക്. തഫ്സീറുകളിൽ കാണാം ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ കമിഴ്ത്തിയാണ് ഇബ്രാഹിം നബി കിടത്തിയത്. കാരണം പുത്രവാത്സല്യം കാരണം ആ പുത്രൻ്റെ മുഖത്ത് നോക്കി പിഞ്ചോമന, മകൻ്റെ മുഖത്ത് നോക്കി എങ്ങനെയാണ് ആ അറവ് നടത്തുക. അതേപോലെ തന്നെ അറുക്കുന്നത് കാണുമ്പോൾ ആ കുഞ്ഞെങ്ങാനും അക്ഷമ കാണിച്ചാലോ എന്നെല്ലാം കരുതിയിരിക്കാം. തഫ്സീറുകൾ കാണാം വഅഖദ ഇബ്രാഹീമു ഇസ്മായില, ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയെ പിടിച്ചു. വസഇദ ബിഹിൽ ജബൽ, എന്നിട്ട് കുന്നിൻ്റെ മുകളിലേക്ക്, മലയുടെ മുകളിലേക്ക് കയറി. ബഈദൻ അൻ ഉമ്മിഹി, ഉമ്മയിൽ നിന്ന് ഒരൽപ്പം വിദൂരയാകാൻ വേണ്ടി. ഫലമ്മ അസ്ലമ ലില്ലാഹി അസ്സവജൽ, രണ്ടുപേരും അള്ളാഹുവിന് കീഴ്പ്പെട്ടപ്പോൾ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പന പൂർണ്ണമായി പാലിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ രണ്ടാളും കീഴൊതുങ്ങിയപ്പോൾ, രണ്ടുപേരും വിനയം കാണിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കിടത്തിയപ്പോൾ അഥവാ അറുക്കാൻ വേണ്ടി എല്ലാ രംഗവും ഒരുങ്ങി, ഇനി അറുക്കേണ്ട ആ പ്രവർത്തനം മാത്രമേ നിർവഹിക്കാൻ ബാക്കിയുള്ളൂ. അല്ലാമ ഉസൈമീൻ റഹ്മത്തുള്ള പറയുന്നു, ഫലമ അസ്ലമ യഅനി ഇസ്തസ്ലമ ലി അംരില്ലാഹി വൻഖാദ ലി അംരിഹി അൻ റിളാ വറഗ്ബതിൻ മിനൽ അബി അല്ലദി അസമ അലാ അൻ യൻഫദ അംറല്ലാഹ്. അള്ളാഹു പറഞ്ഞ കാര്യം അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഇബ്രാഹിം നബിയും പിതാവ് കൽപ്പിച്ച കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം അനുസരണയോടുകൂടി സ്വീകരിക്കാൻ സന്നദ്ധനായ മകൻ ഇസ്മായിലും, അവർ രണ്ടുപേരെക്കുറിച്ചുമാണ് അസ്ലമ രണ്ടുപേരും കീഴൊതുങ്ങി എന്ന് പറഞ്ഞത്. വൽ ഇബ്നുല്ലദി തഖബ്ബൽ ഹാദൽ അംറ ബിൻ ശിറാഹി സദരിൻ വഹസ്സലി അബീഹി അല അൻ യഫ്അല മാ അമറഹുല്ലാഹു ബിഹി തആല. ആ പുത്രൻ തൻ്റെ പിതാവിൻ്റെ കൽപ്പന, പിതാവ് പറഞ്ഞ കാര്യം അത് സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായി. മാത്രമല്ല അള്ളാഹു കൽപ്പിച്ച കാര്യം പ്രവർത്തിക്കാൻ വേണ്ടി ഉപ്പയോട് ആവശ്യപ്പെട്ടു. വഹാദ ഗായതുമാ യകൂനു മിനൽ ഇസ്തിസ്ലാം, കീഴ്പ്പെടുക എന്നത് ആലങ്കാരികമായി പറഞ്ഞതല്ല, ഇതാണ് യഥാർത്ഥത്തിൽ കീഴ്പ്പെടലിൻ്റെ അങ്ങേയറ്റത്തെ അവസ്ഥ. വഹാദ ഇസ്തിസ്ലാമുൽ ഖൽബ്, ഹൃദയം കൊണ്ട് പൂർണ്ണമായി കീഴ്പ്പെടലാകുന്നു ഇത്. വതല്ലഹു ലിൽ ജബീൻ, ഹാദാ ഇസ്തിസ്ലാമുൽ ജവാരിഹ്, ശരീരം കൊണ്ടുള്ള കീഴ്പ്പെടലിനെക്കുറിച്ചാണ് അദ്ദേഹത്തെ ചെരിച്ചു കിടത്തി കമിഴ്ത്തിക്കിടത്തി എന്ന് പറഞ്ഞത്. യഅനി അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം തല്ല ഇബ്നഹു ലിൽ ജബീൻ, ഇബ്രാഹിം നബി സ്വന്തം മകനെ അറുക്കാൻ വേണ്ടി കമിഴ്ത്തിക്കിടത്തി. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു ഈ വചനത്തിൽ പരാമർശിച്ചത്. ചില തഫ്സീറുകളിൽ അറുക്കാൻ വേണ്ടി കത്തി കഴുത്തിൽ വച്ച് അറുക്കാൻ ശ്രമിച്ചെങ്കിലും കത്തി കഴുത്തിലേക്ക് ആണ്ട് പോയില്ല എന്ന് കാണാൻ സാധിക്കും. പക്ഷേ പ്രമാണയോഗ്യമായ രേഖകളൊന്നും ആ പറയുന്ന കാര്യത്തിന് ഇല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ സംഭവം നടന്നത് മിനായിലാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരപ്പെട്ട സ്വഹീഹായ ഹദീസിലോ മറ്റോ അത് മക്കയിലാണ് എന്നതല്ലാതെ മിനയിൽ വച്ചാണെന്നതിന് പ്രാമാണികമായ വിശ്വാസയോഗ്യമായ രേഖകളില്ല എന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല ആ സംഭവത്തെ പൂർണ്ണമായി പറയാതെ ഫലമ്മ അസ്ലമ, രണ്ടുപേരും കീഴ്പ്പെട്ടപ്പോൾ, വതല്ലഹു ലിൽ ജബീൻ, അദ്ദേഹം ഇസ്മായിലിനെ ചെരിച്ചു കിടത്തി കമിഴ്ത്തിക്കിടത്തി എന്ന് പറഞ്ഞു. പിന്നീട് ഉണ്ടായ കാര്യത്തെക്കുറിച്ച് വിശദമായി അള്ളാഹു പറഞ്ഞിട്ടില്ല. ഏതൊരാൾക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ, വല്ലാത്തൊരു രംഗം, ആർക്കും അങ്ങേയറ്റം മനസ്സുമുട്ടിപ്പോകുന്ന ആ രംഗം. പക്ഷേ അറുക്കാൻ പൂർണ്ണ മനസ്സോടുകൂടി തയ്യാറായ ആ അറവ് ഏറ്റുവാങ്ങാൻ, അതിന് വിധേയനാകാൻ സ്വയം സന്നദ്ധനായ ആ ഉപ്പയുടെയും മകൻ്റെയും മുമ്പിൽ അള്ളാഹുവിൻ്റെ വിളി, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയ ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ. 104-105 വചനങ്ങളിൽ അള്ളാഹു ഇങ്ങനെയാണ് പറഞ്ഞത്, വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു, അയ്യാ ഇബ്രാഹീം, ഇബ്രാഹീമേ എന്ന്. ഖദ് സദ്ദഖ്ത, തീർച്ചയായും നീ സത്യമാക്കി, സാക്ഷാത്കരിച്ചു, അർറുഇയ സ്വപ്നം, ഇന്ന നിശ്ചയമായും നാം, കദാലിക അപ്രകാരം, നജ്സി നാം പ്രതിഫലം നൽകുന്നു. അൽ മുഹ്സിനീൻ, സുഹൃദവാന്മാർക്ക്, നന്മ ചെയ്യുന്നവർക്ക്. ഐ ഖദ് ഹസ്സലൽ മഖ്സൂദ മിർ റുഇയാക ബി ഇർജാഇക വലദിക ലിസ്ബഹ്, തൻ്റെ പുത്രനെ അറുക്കാൻ വേണ്ടി കിടത്തിയതിലൂടെ താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനത്തെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞത്. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, അല്ലത്തി അറൈനാകഹ ഫീ മനാമിക ബി അംരിനാക ബി ദബ്ഹ ഇബ്നിക, സ്വപ്നത്തിലൂടെ എൻ്റെ കൽപ്പന ഉണ്ടായപ്പോൾ, നിന്റെ മകനെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ആ കൽപ്പന നീ പ്രാവർത്തികമാക്കാൻ സന്നദ്ധനായിരിക്കുന്നു. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാകുന്നു നാം സുഹൃദം ചെയ്യുന്നവർക്ക്, നന്മ പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലം നൽകുക. യഖൂലു ഇന്ന കമാ ജസൈനാക ബി ത്വാഅതിന യാ ഇബ്രാഹിം, അല്ലാഹു പറയുന്നു, തീർച്ചയായും നാം താങ്കളെപ്പോലുള്ള ആളുകൾക്ക്, താങ്കൾ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ആ പ്രവർത്തനത്തിന് സന്നദ്ധമായപ്പോൾ പ്രതിഫലത്തിന് അർഹനായതുപോലെ, നജ്സി അല്ലദീന അഹ്സനു വ അത്വാഉ അംറനാ, നമ്മുടെ കൽപ്പന അത് അനുസരിക്കുന്ന, നന്മ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നജ്സി, നാം പ്രതിഫലം നൽകും. വ അമിലു ഫീ റിദാന, നമ്മുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർക്കും. ഈ വചനത്തിൽ എല്ലാ നന്മ പ്രവർത്തിക്കുന്നവർക്കും വലിയ ആശ്വാസമാണ്, പ്രതീക്ഷയാണ് അള്ളാഹു നൽകുന്നത്. ഇഹ്സാൻ ചെയ്യുന്ന ഏതൊരാൾക്കും ഇതുപോലെയുള്ള പ്രതിഫലത്തിന് അവർ അർഹരാകും, അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ്. ഇന്ന കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരം നാം സുഹൃദവാന്മാർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് പറഞ്ഞതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. വൻ നിദാ ഉ യക്കൂനു ബി സൗത്തിൽ ആലി, അറബി ഭാഷയിൽ നിദാ എന്ന് പറഞ്ഞാൽ ഉച്ചത്തിലുള്ള വിളിക്കാണ്. ലിൽ മുനാദിയ, വിളിക്കുന്ന ആളെ ഉറക്കെ വിളിക്കുന്നതിനാണ് നിദാ എന്ന് പറയുക. ബിഖിലാഫിൽ മുനാജാത്, രഹസ്യമായ സംസാരത്തിന് വ്യത്യസ്തമായി. ഫതകൂനു ബി സൗത്തിൽ മുൻഖഫിൽ ولا شك ان الصوت العالي يقال كمن كان بعيدا, അറബി ഭാഷയിൽ ദൂരെയുള്ള, വിദൂരതയിലുള്ള ഒരാളെ വിളിക്കുന്നതിനാണ് നാദ യുനാദി എന്ന് പ്രയോഗിക്കാറുള്ളത്. എന്നാൽ അടുത്തുള്ള ആളെ വിളിക്കുന്നതിന് വസ്സൗത്തുൽ മുൻഖഫിൽ يقال له يقال لمن كان قريبا, പതിഞ്ഞ സ്വരത്തിൽ പതുക്കെ വിളിക്കുന്നത് അടുത്ത ആളെയായിരിക്കും. അള്ളാഹുവിൻ്റെ പ്രയോഗം വനാദൈനാഹു, നാം അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്. വഖദ് റഅ യദ്ബഹു ഇബ്നഹു വഅസമ അലാ ദാലിക് വഖാമ ബിബഅദിൽ അമലി ലദി യകൂനു ബൈന യദൈ അസ്ബഹ്, അറുക്കാൻ എല്ലാ ഒരുക്കങ്ങളും അദ്ദേഹം പൂർത്തിയാക്കി, അദ്ദേഹം ഉറച്ചു. വഅസമ അലാ ദാലിക്, അറുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഉറപ്പിച്ചു. ഒരിക്കലും താൻ അറുക്കാൻ സന്നദ്ധനായാൽ അള്ളാഹു തന്നെ പിന്തിരിപ്പിക്കും, തന്നെ തിരിച്ചു വിളിക്കും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല. ഫജഅലല്ലാഹു സുബ്ഹാനഹു തസ്ദീഖൻ, അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് പൂർണ്ണമായി ഒരുങ്ങിയ, ആ പ്രവർത്തനം ചെയ്യാൻ പൂർണ്ണ സന്നദ്ധത പ്രകടിപ്പിച്ച ഇബ്രാഹിം നബിയോട് അള്ളാഹു പറയുന്നു, ഖദ് സദ്ദഖ്ത റുഇയ, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനത്തിൽ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. മുഫസ്സിലീങ്ങൾ പറയുന്നു, പ്രവാചകൻ തിരുമേനിയുടെ ഹദീസിൽ കാണാം, വഅലം അന്നൻ നസ്റ മഅസ്സബ്ർ വഅന്നൽ ഫറജ മഅൽ കർബ്, മനസ്സിലാക്കുക, തീർച്ചയായും സഹായം ക്ഷമയുടെ കൂടെയാകുന്നു. അതേപോലെ തന്നെ ഒരു തുറവി, അത് മഅൽ കർബ്, ബുദ്ധിമുട്ടിൻ്റെ കൂടെയാകുന്നു. ഒരു പ്രയാസം സഹിക്കുന്ന ആൾക്ക് അയാൾക്കൊരു എളുപ്പം പ്രതീക്ഷിക്കാം, ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്ക് ഒരു സഹായം പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഒരാൾ ഒരു നന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിയാൽ ഏതെങ്കിലും കാരണം കൊണ്ട് അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു നന്മയായി അത് രേഖപ്പെടുത്തപ്പെടുമെന്നും ഒരു തിന്മ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയ മനുഷ്യൻ ഏതെങ്കിലും സാഹചര്യത്തിൻ്റെ പ്രതികൂലമായ അവസ്ഥ കൊണ്ട് ആ തിന്മ ചെയ്യാതിരുന്നാൽ ചെയ്തതായി തന്നെ ഒരു തിന്മ പ്രവർത്തിച്ചതായി തന്നെ രേഖപ്പെടുത്തുമെന്നും ഹദീസിൽ കാണാൻ സാധിക്കും. ഹദീസിൽ കാണാം, ലൈതലി മിസ്ലമാലി ഫുലാനിൻ ഫഅഅമല ഫീഹി മിസ്ലമാ അമില ഫുലാൻ വകാന യുൻഫിഖു മാലഹു ഫിൽ ഖൈർ. ഒരാൾ ആഗ്രഹിക്കുന്നു സമ്പത്തുള്ള ഒരു മനുഷ്യൻ്റേതുപോലെ, ആ മനുഷ്യൻ ധർമ്മം ചെയ്യുന്നു, സദഖ നൽകുന്നു, ആ മനുഷ്യൻ്റേതുപോലെ തനിക്കും സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അതേപോലെ ധർമ്മം ചെയ്യാമായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മനുഷ്യന് ആ ധർമ്മം ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. ലിഅന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. പ്രവാചകൻ തിരുമേനി ഒരിക്കൽ പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ഏതെങ്കിലും ഒരാൾ മറ്റൊരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ, രണ്ടു പേർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്താൽ ആ കൊല്ലപ്പെട്ട മനുഷ്യനും അതേപോലെ തന്നെ കൊന്നവനും നരകാവകാശികളാകുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് പ്രവാചകൻ പറഞ്ഞത്. സ്വഹാബത്ത് ചോദിച്ചു, ഫമാ ബാലുൽ മഖ്തൂൽ? അള്ളാഹുവിൻ്റെ റസൂലെ, കൊന്നവൻ നരകത്തിൽ പോകുന്നത് ശരിയാണ്, പക്ഷേ കൊല്ലപ്പെട്ടവൻ എങ്ങനെയാണ് നരകത്തിൽ പോവുക? അവിടെ പ്രവാചകൻ പറഞ്ഞു, ലിഅന്നഹു കാന ഹരീസൻ അലാ ഖത്ലി സാഹിബിഹി. കൊല്ലപ്പെട്ടവൻ്റെ ആഗ്രഹം തൻ്റെ സഹോദരനെ കൊല്ലണം എന്നായിരുന്നു. അപ്പോൾ മനസ്സിൻ്റെ ഉദ്ദേശ്യം എന്നത് അത് പ്രതിഫലം രേഖപ്പെടുത്തപ്പെടാനും ശിക്ഷ രേഖപ്പെടുത്തപ്പെടാനും കാരണമായി തീരും. ഇത് ഇവിടെ തഫ്സീരിൽ പറയാൻ കാരണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത്, ഖദ് സ്വദ്ദഖ്ത റുഇയ, തീർച്ചയായും താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ ഇബ്രാഹിം നബി അറുത്തിട്ടില്ല. അറുക്കാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി, കത്തിയുമായി ഇസ്മായിൽ നബി അറുക്കാൻ സന്നദ്ധനായി. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ മടക്കി വിളിച്ചു. ആ സംഭവത്തെക്കുറിച്ചാണ് അള്ളാഹു, താങ്കൾ ആ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതെത്ര പ്രയാസകരമായി തോന്നിയാലും എത്ര എളുപ്പമുള്ളതായാലും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അതിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവൻ്റെ പ്രതിഫലത്തിനും നാളെ പാരത്രികമായ വിജയത്തിനും സ്വർഗം ലഭിക്കുന്നതിനും നമ്മൾ അർഹരായിട്ട് മാറുക. തീർച്ചയായും പൂർണ്ണ മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കണം. ഈ ക്ഷണികമായ ദുനിയാവിൽ എന്തെങ്കിലുമൊക്കെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്താൻ, അതിനെ മാറ്റിവെക്കാൻ നാം തയ്യാറായാൽ ശാശ്വതമായ പാരത്രികമായ വിജയമാണ് അതുവഴി നമുക്ക് നഷ്ടപ്പെടുക എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കൽപ്പനകൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ ഭക്തന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വ സല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഹൃദയ വസന്തം. വിശുദ്ധ ഖുർആൻ സൂറത്തു സോഫാത്തിലെ 102 മുതൽ 105 വരെയുള്ള ആയത്തുകളുടെ പഠനം. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു സുമറിലെ 53 മുതൽ 67 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് തന്റെ മധുരതരമായ ശബ്ദം കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട് ജനഹൃദയങ്ങളെ ആകർഷിച്ച ഷെയ്ഖ് വദീർ അൽ യമാനി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് മാഇദ 78 മുതൽ 86 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നായിഫ് അൽ ഫൈസൽ.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്. അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് ഖുർആൻ റേഡിയോ. ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് മനഃപാഠം. വിശുദ്ധ ഖുർആനിലെ ഓരോ പേജുകൾ മനഃപാഠമാക്കാൻ സഹായകമാകുന്ന രൂപത്തിലുള്ള പാരായണമാണ് പീസ് ഖുർആൻ റേഡിയോ മനഃപാഠം പ്രോഗ്രാമിലൂടെ സാധ്യമാകുന്നത്. ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ 532 പേജിൻ്റെ പാരായണം നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് സയ്യിദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم رب المشرقين و...

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ കേട്ടത് മനഃപാഠം, വിശുദ്ധ ഖുർആനിലെ 532 പേജിന്റെ പാരായണം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: മകൻ മാതാവിന് വെട്ടിക്കുന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രഭാതത്തിന്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിന്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിന്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിന്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിന്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിന്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനത്തിന്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിന്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിന്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ? അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ നമുക്കെല്ലാവർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്, പാളിച്ചകൾ സംഭവിക്കാറുണ്ട്, തെറ്റുകൾ വരാറുണ്ട്. കൃത്യമായ നിയമങ്ങളോ തജ്വീദോ ഇല്ലാതെ, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാതെ പാരായണം നിർവഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചേക്കാം. അതിന് പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ വരാവുന്ന തെറ്റുകളെക്കുറിച്ചുള്ള പഠനമാണ് അത്തഹ്സീൻ പ്രോഗ്രാമിൽ നാം കേൾക്കുക. ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 122, 123, 124 വചനങ്ങൾ, അവയിലെ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകളെയും അബദ്ധങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിദ് അബ്ദു ശുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 122, 123, 124 ആയത്തുകളാണ് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

യാ ബനീ ഇസ്രായീല. ഇവിടെ യാ ബനീ എന്ന മദ്ദ് മദ്ദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദ്, മദ്ദിൻ്റെ അക്ഷരമായ യാ ബനീ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, അതാണ് മുൻഫസിൽ. പിന്നെയോ ഇസ്രായീല മദ്ദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ, മദ്ദ് മുത്തസിൽ വാജിബാണ്. അപ്പോൾ യാ ബനീ ഇസ്രായീല ഇങ്ങനെ നീട്ടണം. പിന്നെ ഉദ്കുറു നിഅമത്ത്, ഇവിടെ ഇസ്രായീല ദ്കുറു കൂട്ടി ഓതുമ്പോൾ ഇസ്രായീല ദ്കുറു. അപ്പോൾ ഉദ്കുറു നിഅമതിയല്ലതി, നിഅമതിയല്ലതി യാഇന് ഫതഹാണ്. നിഅമതിയ നിഅമതിയല്ലതി, നിഅമതിയല്ലതി എന്നല്ല ഓതേണ്ടത്, നിഅമതിയല്ലതി അല്ലതി അൻഅംതു. മദ് മുൻഫസിൽ, മുകളിൽ പറഞ്ഞതുപോലെ തന്നെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. അൻഅംതു, അൻഅംതു എന്ന് പറയരുത്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അൻഅംതു അൻഅംതു, ഐന് വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ അൻഅംതു അലൈക്കും വഅന്നി, നൂൻ ശദ്ദ് മണിക്കണം. ഫദ്ദൽതുകും, ഫല്ലൽതുകും അല്ല ഫദ്ദ, ബോധുച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് അതിൻ്റെ ഒരു നീളത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം വരേണ്ടത്. അത് ഇസ്തിഇലാഇൻ്റെ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരവുമാണ്. ഫദ്ദ ഫദ്ദൽതുകും ഫദ്ദൽതുകും അലൽ ആലമീൻ, ആയിനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യഭാഗം ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ വത്തഖൂ യൗമൻ, വത്തഖൂ വത്തഖൂ അല്ല വത്തഖൂ, വത്തഖൂ തഅ്ൻ്റെ ആ ഉച്ചരിക്കുന്ന രൂപം ശ്രദ്ധിക്കുക, ഖാഫിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക. വത്തഖൂ യൗമൻ ല, തൻവീന് ശേഷം ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. യൗമൻ ല യൗമൻ ല തജ്സി, ജീവനെ ഖൽഖല ചെയ്യണം. തജ്സി നഫ്സുൻ അൻ നഫ്സിൻ അൻ നഫ്സിൻ, സാക്കിന നൂന് ശേഷം നൂന് ഇദ്ഗാം ബിഗുന്ന, നൂനിൻ്റെ അടുത്ത നൂനിലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അൻ നഫ്സിൻ അൻ നഫ്സിൻ ഷൈഅ, തൻവീന് ശേഷം ഷീന് ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. നഫ്സിൻ ഷ ഷൈഅ വല ഇദ്ഗാം ബിഗുന്ന, തൻവീന് ശേഷം വ, തൻവീനിൻ്റെ വാ നക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇത് ഇദ്ഗാം ബിഗുന്ന ഷൈഅ വല. ولا يقبل منها عدل ولا عدل دالن سكون قلقل ചെയ്യണം, ശരിക്കും കേൾക്കണം. عدل ولا മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇദ്ഗാം ബിഗുന്ന. عدل ولا تنفعها تنفعها നൂൻ സാക്കിനക്ക് ശേഷം ഫാ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. തൻഫഉഹ ഐന ഹ മഖ്റജുകൾ ശ്രദ്ധിക്കുക, ഐന തൊണ്ടയുടെ മധ്യഭാഗം, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. തൻഫഉഹ ശഫാഅതു വല, ഇവിടെയും ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ശഫാഅതു വല വല ഹും യുൻസ യുൻസ, സാക്കിനാനൂന് ശേഷം സ്വാദ് ഇഖ്ഫാ ബിഗുന്ന, പക്ഷേ സ്വാദാണ് ഇസ്തിഇലാഇൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കണം. ഖുന്നയും സ്വരഭാരത്തിലായിരിക്കണം. യുൻസറൂൻ. അടുത്തായത് വഇദിബ്തല, ഈ പദപ്രയോഗം ശ്രദ്ധിക്കണം. വഇദിബ്തല ബാഇന് സുക്കൂൻ, ദാലിന് കസ്ർ, വഇദി ദാലിന് കസ്ർ, പിന്നെ സുക്കൂനാണ് ബ ഇന് സുക്കൂന്. വഇദിബ്തല വഇദിബ്തല, വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം. വഇദിബ്തല ഇബ്രാഹീമ, മദ് മുൻഫസിൽ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. റബ്ബുഹു ബികലിമാതിൻ ഫ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ഫഅതമ്മഹുൻ,
മീമിന് ഷദ്ദ് മണിക്കണം, നൂന്നിന് ഷദ്ദ് മണിക്കണം, അവിടെ വഖഫ് ചെയ്യുകയാണ്. അപ്പോൾ ഫഅതമ്മഹു ഇങ്ങനെയാണ്, മണിച്ചുകൊണ്ട് നിർത്തണം, എന്നാൽ ഫഅതമ്മഹു ഇങ്ങനെ നിർത്തുകയും ചെയ്യരുത്. ഫഅതമ്മഹു قال إني جاعلك للناس للناس نون مشدد غنة نون شددند മണിക്കണം إماما രണ്ട് ഹർക്കത്തിന്റെ ഖദർ നിർത്താം إماما قال ومن ذريتي ساكنة نون ശേഷം ذال إخفاء بغنة അവ്യക്തമാക്കി മണിക്കണം ومن ذريتي ഇനി ذريتي راء ശദ്ദുണ്ട് എന്നാലും ദുർറിയത്തി പറയരുത്, തർക്കീഖ് ചെയ്യണം, നേർപ്പിക്കണം. ദുർറിയത്തി ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ദുർറിയത്തല്ല ദുർറിയത്തി. ഖാല ലാ യനാലു അഹ്ദി അഹ്ദി ഖാല ലാ യനാലു അഹ്ദി ളാലിമീൻ ളാലിമീൻ അല്ല ള അഹ്ദി ള അഹ്ദി ളാലിമീൻ. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: بارك الله فيكم جميعا، السلام عليكم ورحمة الله وبركاته.
1: ജസാകും അല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ശ്രദ്ധിച്ചത് അത്തഹ്സീൻ. വിശുദ്ധ ഖുർആൻ പാരായണ സമയങ്ങളിൽ സംഭവിച്ചേക്കാവുന്ന തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് വിശദമായ സംസാരം. ഇപ്പോൾ സൂറത്തുൽ ബക്കറയിലെ 122 മുതൽ 124 വരെ വചനങ്ങൾ കൃത്യമായ പാരായണ നിയമങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പമുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടെ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ കുഞ്ഞു ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. സൂറത്തുൽ കഹ്ഫിലെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൽ കഹ്ഫിലെ 15 മുതൽ 20 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്ത് തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.

والذين آووا ونصروا أولئك بعضهم أولياء بعض

أبلغه مأمنه ذلك بأنهم قوم لا يعلمون.

ولم يتخذوا من دون الله ولا رسوله ولا المؤمنين وليجه

والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله

ثقلتم إلى الأرض أرضيتم بالحياة الدنيا من الآخرة

ഫിറു യുഅദ്ദിബ്കും അദാബൻ അലീമൻ വയസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും വലാ തദുറൂഹു ശൈആ.

عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا

ومساكن طيبة ومساكن طيبة في جنات عدن ورضوان من الله أكبر

والآخرة وما لهم في الأرض من ولي ولا نصير.

ولا تصل على احد منهم مات ابدا ولا تقم على قبره

وأولئك لهم الخيرات وأولئك هم المفلحون.

رسوله سيصيب الذين كفروا منهم عذاب أليم ليس على

0: رضوا بأن يكونوا مع الخوالف وطبع الله على قلوبهم فهم لا يعلمون.
1: ما شاء الله بارك الله فيكم. نام കേട്ടത് ഖത്തമൽ ഖുർആൻ
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മുബഅ്സിർ റഹ്മത്തലിൽ ആലമീൻ വഅലാ ആലിഹി വസ്ഹബി അജ്മഈൻ, അമ്മാ ബഅദ്. ഇനി സൂറത്തു നൂഹ് 7-ാമത്തെ ആയത്താണ്. വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു മദ്ദമും ഫസലുണ്ട്, അസാബിഅഹും ഫീ ആദാനിഹിം വീണ്ടും മദ്ദമും ഫസൽ, വസ്തഗശൗ തിയാബഹും വസറു വസ്തക്ബറു ഇസ്തിക്ബാറ ثم اني دعوتهم جهارا ثم اني ميم مشدده نون مشدده രണ്ടും നന്നായിട്ട് മണിക്കുക. دعوتهم جهارا ثم اني اعلنت ثم ميم مشدده പിന്നെ اني مد منفصل ഉണ്ട്. اعلنت ثم اني اعلنت لهم واسررت لهم اسرارا فقلت استغفروا فقلت استغفروا അവിടെ ഇസ്തഗ്ഫിറു ഈ ഉച്ചരിക്കണ്ട. قلت استغفروا ഒന്ന് ചോദ്യ ربكم انه നൂൻ മുശദ്ദദ നന്നായിട്ട് മണിക്ക. കാന ഗഫ്ഫാറ يرسل السماء عليكم مدرارا يرسل السماء سماء مد متصل يرسل السماء عليك يرسل السماء عليكم രണ്ട് മീം ഒന്നിച്ചു അടുത്തടുത്ത് വന്നു. അപ്പോ നന്നായിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്ക. عليكم مدرارا ويمددكم بأموال وأم يمددكم ب അവിടെ മീം സാക്കിരക്ക് ശേഷം ബ ആണ്. അപ്പോ ഇഖ്ഫ ആണ് ഉത്തമം എന്നാണ് ഇതിന്റെ നിയമം. അപ്പോ വയുംദിദുക്കും ബി അംവാലിം വ തെൻവിൻ ശേഷം വാവാണ്. നന്നായിട്ട് മണിക്ക. അംവാലിം യജഅല്ലക്കും രണ്ട് ലാം ഒന്നിച്ച് വന്നു. അത് ഇരട്ടിപ്പിക്കുക. ലക്കും ജന്നാത്തിം വയജഅല്ലക്കും പിന്നെ അൻഹാറ നൂൻസാക്കിനു ശേഷം ഹ ആണ് ഇൽഹാർ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ തിബാഖ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ സമാവാതിൻ തൻവീന് ശേഷം ത്വ ആണ്. അപ്പോ നന്നായിട്ട് മണിക്ക. സമാവാതിൻ തിബാഖ وجعل القمر فيهن നൂറം വജഅല അതൊക്കെ വല്ലാഹു അംബത്തക്കും അവിടെ വല്ലാഹു അംബത്തക്കും നൂനുസാക്കിനക്ക് ശേഷം ബ ആണ്. അംബത്തക്കും ഇപ്പം എന്താ നിയമം? ഇഖ്ലാബ് നവര, അതായത് ആ നൂനിനെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടുകൂടി ഉച്ചരിക്കണം. അപ്പോ അംബത്തക്കും അംബത്തക്കും എന്നല്ല അമ്പത്തക്കും മിനൽ അർളി നബാത്ത സുമ്മ യുഈദുക്കും ഫീഹ വയുഖ്രിജുക്കും ഇഖ്റാജ നോക്കാം. وَإِنِّي كُلَّمَا دَعَوْتُهُمْ لِتَغْفِرَ لَهُمْ جَعَلُوا أَصَابِعَهُمْ

0: أصابعهم
1: جعلوا أصابعهم في آذانهم واستغشوا ثيابهم
0: جعلوا

واستغشوا ثيابهم وأصروا واستكبروا استكبارا. واستغشوا.

0: وآخر دعوانا الحمد لله رب العالمين.
1: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840 www.peaceradio.com.
3: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ ശ്രവണ സുന്ദരമായ പാരായണം കേൾക്കാൻ ഇന്ന് നമ്മൾ കേൾക്കുന്ന ഭാഗം സൂറത്തു ആലി ഇംറാൻ 133 മുതൽ സൂറത്തു നിസ 73 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്യുന്നത് അഷ്ഷേഖ് അബ്ദുറഹ്മാൻ ആലൂസി.